ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റ് 15 സെക്കൻഡ്. 103.6 മെഗാ ഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201, ഇടവം 20, 2026 ജൂൺ 3 ബുധനാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MR രാജേഷ്.
1: ജീവിതത്തിൽ ഏറെ പ്രാധാന്യമാണ് ഇച്ഛാശക്തിക്കുള്ളത്. ജീവിതത്തിൽ തനിക്ക് വിജയിക്കണമെന്ന അദമ്യമായ ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. ഇച്ഛാശക്തി കൊണ്ട് അറിവ് സമ്പാദിക്കാൻ കഴിയണം. അത് ജ്ഞാനശക്തിയായി പരിവർത്തനം ചെയ്യപ്പെടുകയും വേണം. ആ ജ്ഞാനശക്തി മനുഷ്യന് ക്രമത്തിൽ അനേക വിധങ്ങളായ കർമ്മങ്ങളിൽ ശക്തി നേടാനുള്ള കഴിവ് നൽകുന്നു. ആ കഴിവാണ് ക്രിയാശക്തി. അങ്ങനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയാൽ ജീവിതത്തെ പ്രകാശപൂർണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്ന് യുവാക്കളിലേക്ക് തിരിഞ്ഞാൽ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പെരുകുകയില്ല, മനോരോഗികളുടെ എണ്ണവും പെരുകുകയില്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ വാടിത്തളർന്നു പോകുന്ന യുവത്വം നമ്മുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തീർച്ച. എന്നാൽ പ്രതിസന്ധികളെ നാം എങ്ങനെയാണ് നേരിടേണ്ടത്? ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വരും. അതിന് നല്ല ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത്. എന്ത് സംഭവിച്ചാലും ലക്ഷ്യത്തിലെത്തുക തന്നെ വേണമെന്ന വിചാരത്തോടുകൂടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുന്നവനെ ജീവിത വിജയം സാധ്യമാകും. ചെറിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ തോറ്റോടുന്നവർക്ക് വലിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. വലുതും ചെറുതുമായ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് വേണ്ടത് ജ്ഞാനശക്തിയാണ് അഥവാ അറിവാണ്. പ്രാചീന ഭാരതത്തിൽ വേദങ്ങൾ അറിവിൻ്റെ ഭണ്ഡാകാരങ്ങളാണ്. അറിവ് അനുഭവത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് കൈവരുന്നത്. അതിനാൽ അറിവിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. ജ്ഞാനസാഗരത്തിൽ മുങ്ങിക്കുളിക്കാൻ കഴിയുന്നവൻ ജീവിത വിജയത്തിലേക്കുള്ള രണ്ടാം സോപാനം കടന്നു പോകുന്നു. ഒരിക്കലും വറ്റാത്ത ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും കൈമുതലാക്കുന്ന ഒരു വ്യക്തി പതുക്കെ പതുക്കെ തൻ്റെ അറിവുകളെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചു തുടങ്ങുന്നു. തൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ തട്ടി നീക്കാനുള്ള ക്രിയാശക്തി കൈവരിക്കുന്നതോടെ വിജയത്തിൻ്റെ ദീപ്തമാർന്ന ഭാവങ്ങൾ ഓരോ വ്യക്തിയിലും അഭിവ്യഞ്ജിച്ചു തുടങ്ങും. ജീവിത വിജയം കൈവരിച്ച അനേക ശതം വ്യക്തികളിലേക്ക് നാം കടന്നു ചെന്നാൽ അവരിൽ വിളങ്ങി നിൽക്കുന്നത് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണെന്ന് കാണാം. അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ത്രിവിധ ശക്തികളെ നമ്മിൽ കുടികൊള്ളിക്കാൻ പരമാവധി പരിശ്രമിക്കാം.
0: MR രാജേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന്

കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൗഹൃദമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. പൈറസി വിഷയം പ്രാധാന്യത്തോടെ കണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം.

ായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ഗായകൻ എൽ രഘുനാഥ് കോഴിക്കോട്ട് അന്തരിച്ചു. ചെമ്മീൻ സിനിമയിലെ ഒരു ഗാനത്തിന് രഘുനാഥ് കോറസ് പാടിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പരീസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം, 7:05 ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം, 7:15 ഡോക്ടർ ശങ്കർ ജി എൻ ടി സെന്റർ ആൻഡ് വെനീഷ ബാത്വേർ അപൂർവഗാനം, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. മുബാറക് ജ്വല്ലറി ശ്രദ്ധ, 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം, 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഇളയനില, 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 8:02 പുത്തലത്തായ് ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ, 8:45 ചലച്ചിത്രഗാനങ്ങൾ, 9:02 ഗാനോപഹാരം, 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകം, 9:30 വാർത്താജാലകം, തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. 10:02 ചലച്ചിത്രഗാനം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, 10:35 പ്രിയഗീതം, 11:00 യുവ ചോയ്സ്, 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് വിദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്ത്രീ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ എം രാജപ്പാടിയ ഗാനം, ചിത്രം മണവാട്ടി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.

0: ഹാപ്പി ജേർണി. സമർപ്പിക്കുന്നത്
1: പരിസൻസ് ഛായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില.
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് പറയാം. ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗ്യാലറിയിൽ വര ഗ്രീൻ കലാകാര കൂട്ടായ്മയുടെ സൗണ്ട് ഓഫ് സൈലൻസ് പ്രദർശനം രാവിലെ 10 മണി മുതൽ. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്വാമി രമണചരണ തീർത്ഥയുടെ മനീഷ പഞ്ചകം സത്സംഗ പ്രഭാഷണം രാവിലെ 10 മണിക്ക്. സ്വാമി രമണചരണ തീർത്ഥയുടെ ശിവാനന്ദ ലഹരി സത്സംഗ പ്രഭാഷണമുണ്ട് വൈകിട്ട് 6:30 തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ. TBS പൂർണ ഹാളിൽ ഭാഷാ സമന്വയവേദി സംഘടിപ്പിക്കുന്ന ജി ശങ്കരക്കുറുപ്പ് ജന്മദിനാഘോഷവും ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ 60th വാർഷികവും ജി കവിതകളിലൂടെ സെമിനാറും ഡോക്ടർ സി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് 4:30.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
9: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: വെനീസിയ ബാത്ത്വെയർസ്.
11: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
10: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
12: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
13: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
14: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
15: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
16: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
17: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
18: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരി

0: വിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് മിന്നൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 1st അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ

0: തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ജൂലൈ 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ട, തിരുവല്ലയിലെ പ്രളയസാധ്യത പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിൻ്റെയും പമ്പയാറിൻ്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ-ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർഗോഡ് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർഗോഡ് നിന്ന് P.ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർഗോഡ് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിൻ്റെയും 1990 സെൻസസ് ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: വഴി കടന്നു പോകുന്ന മറ്റ് ട്രെയിനുകൾ നിലവിൽ കൃത്യസമയം പാലിക്കുന്നുണ്ട്.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: The Real FM 103.6.
1: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 382 പോയിന്റ് ഉയർന്ന് 74,649, നിഫ്റ്റി 100 പോയിന്റ് ഉയർന്ന് 23,483 ക്ലോസ് ചെയ്തു. വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 114,560 രൂപ, വെള്ളി കിലോഗ്രാമിന് 149,600 രൂപ.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: രാവിലെ 8:07 കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:15 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട്

0: ഇന്നത്തെ ഗാനം.
1: ലോക സൈക്കിൾ ദിനമാണ് ജൂൺ 3. 1973 റിലീസായ സ്വർഗപുത്രി എന്ന ചിത്രത്തിലെ ഈ യുഗ്മഗാനം കേൾക്കുക. ഗാനരംഗം ഉടനീളം സൈക്കിൾ യാത്രയാണ്. ചിത്രത്തിലെ നായകനായ മധുവും നായികയായ വിജയശ്രീയും രണ്ടു സൈക്കിളുകളിലേറെ പാട്ടുപാടുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസിന്റെയും മാധുരിയുടെയും ആലാപനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: മലയാളത്തിൽ സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായി നിൽക്കെയാണ് സ്വർഗചിത്ര അപ്പച്ചൻ തമിഴ് ചലച്ചിത്ര മേഖലയിലും ശ്രദ്ധേയനാകുന്നത്. ഫ്രണ്ട്സ് എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്ത അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ബ്രേക്ക് നൽകിയ ചിത്രങ്ങളിൽ ഒന്നാണിത്. സൂര്യയുടെ തിരിച്ചുവരവിനും കളമൊരുക്കി തമിഴിലെ ഫ്രണ്ട്സ്. അനിയത്തിപ്രാവിന്റെ റീമേക്ക് കാതലിക്ക് മര്യാദയുടെ സെറ്റിൽ വിജയിയെ പരിചയപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കുന്നു സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഫാസിൽ സാർ ആ സിനിമയുടെ കഥ ശിങ്കിലി മുരുകൻ ഒരാ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് തമിഴിൽ ചെയ്യാമെന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഏറ്റിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ വിജയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ടൈമിൽ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അന്ന് ഇതേപോലെ കാരവനൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ഉണ്ടാവും ഈ ലൊക്കേഷനിൽ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും, ഭക്ഷണമൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു വിജയമായിട്ട് എങ്ങനെ ഞാൻ പരിചയം. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, ഒരു അപ്പോൾ ഫാസൽ സാർ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പച്ചൻ. ഞാൻ വിജയായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ വളരെ കൊച്ചു പയ്യനല്ലേ വിജയ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തന്നിട്ട് സാർ സാർ സാർ അങ്ങനെ അടുത്തടുത്തിരിക്കും സമയം കിട്ടും വിജയിക്കും ഒന്ന്. അന്ന് എനിക്ക് അങ്ങനെ തമിഴൊന്നും അറിയത്തില്ല, ചെറിയ തമിഴുകളൊക്കെ അറിയാമെന്നല്ലാണ്ട് വിജയ്. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, വിജയ് എന്താണ് ഈ സിനിമയ്ക്ക് വിജയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് ചോദിച്ചു. 17 lakhs. അപ്പടിയാ. അപ്പം ഞാനിങ്ങനെ, വിജയ് ഇത് പടം വലിയ ഹിറ്റായിട്ട് ഡൗട്ടേ വേണ്ട, ഇത് പടം റിലീസായാൽ ഉങ്ക സാലറി 1 crore കിടക്കുന്നു. അപ്പോൾ വിജയ് ഭയങ്കര സന്തോഷത്തോടെ ആ കസേരയിൽ ഇരുന്ന് തൊട്ടടുത്ത് എൻ്റെ കാലേ കയറിയിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പറയുക, സാർ ഒരു 50 lakhs കിടച്ചാൽ പോകും, സോറി 50 lakhs കിടച്ചാൽ പോകും, കാരണം ഒരു 50 lakhs കിട്ടിയാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇതിപ്പോൾ ചോദിച്ചു, വിജയ് എനിക്കിങ്ങനെ ഒരു തമിഴ് പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഫാസിൽ സാറിനെയൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാമുണ്ട്, എനിക്ക് തമിഴ് ചെയ്യാൻ വന്നാൽ വിജയ് എനിക്ക് ഡേറ്റൊക്കെ തരുമോ? പണലാമേ പണലാം സാർ പണലാം അതുക്കന്നാ. അപ്പോൾ വിജയ് പറഞ്ഞു, നിങ്ങൾ ഇതേമാതിരി ഒരു ഇങ്ങനെ ഹിറ്റാകണ ഒരു പടം എടുത്തിട്ട് വാങ്ങോ, കാരണം ഒരു ഹിറ്റാണ് പടുത്തിട്ട് വന്ന് നമ്മത് പടം പാത്തിട്ട് തമിഴ്ക്ക് ഏതോ കൊഞ്ചം ചേഞ്ച് പണി ചേഞ്ച് പണലാ, അപ്പോൾ നമുക്ക് കൊഞ്ചം ഈസിയായിരുന്നു, അന്തമാതിരി ഹിറ്റ് അപ്പോൾ എനിക്കും കൊഞ്ചം കോൺഫിഡൻ്റ് ആർക്കും, എനിക്കും പാത്ത് പണലാമേ എന്നെല്ലാം വിജയ് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. പട അവിടെ കാതലിക്ക് മര്യാദ ഭയങ്കര ഹിറ്റല്ലേ, ഭയങ്കര ഹിറ്റായി. ആ എൻ്റെ കടം കഴിഞ്ഞാൽ അടുത്ത പടത്തിൻ്റെ നെക്സ്റ്റ് പടത്തിൻ്റെ പുള്ളിയുടെ സാലറി 1.25 crore. പുള്ളിയുടെ ശമ്പളം നിയന്ത്രിക്കുന്നതും പൈസ മേടിക്കുന്നതൊക്കെ അന്ന് എസ് എ ചന്ദ്രശേഖറാണ്, പുള്ളിയുടെ അപ്പൻ എസ് എ ചന്ദ്രൻ. പുള്ളിയാണ് ഡേറ്റ് കൊടുക്കുകയും നീ പോയി അഭിനയിക്കണം പറയും, ഒറ്റ പൈസ പോലും വിജയം മേടിക്കലോ ഒക്കെ അപ്പം മേടിച്ചിട്ട്. അപ്പൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇതിലാണ് ഇയാൾ വളരുന്നത്. ഈ പുള്ളിക്ക് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്, രാവിലെ ഒന്ന് അഭിനയിച്ചിട്ട് വീട്ടിൽ പോകണം, വീട്ടിൽ അരി മേടിക്കാനോ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന വടവളയിലെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരം പോകണം. അപ്പോൾ അവിടെ താമസിക്കും, വിജയ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോയണോടെ പോയിട്ട് വീട്ടിൽ ആ മുറി കയറിയിരിക്കും. അപ്പനാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ് എല്ലാം അപ്പനാണ് സംസാരിക്കും. വിജയായിട്ട് യാതൊരു പരിപാടിയില്ല. വിജയക്കാണെങ്കിൽ ലൊക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ കിട്ടും, ലൊക്കേഷൻ അപ്പം വരികയല്ലോ, അങ്ങനെ സംസാരിക്കുക. വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ ഒരു മലയാള സിനിമ ഹിറ്റ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ നമുക്ക് ചെയ്യാമെന്ന്.

അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഫ്രണ്ട്സ് സിനിമ. അപ്പോൾ ഞാൻ ആ മലയാള സിനിമ കണ്ടപ്പോൾ ഇത് വിജയനെ കാണിച്ച ശരി, ഞാൻ സിദ്ദീഖ്, അപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലാണ് അതിൻ്റെ കഥ, കഥയ്ക്ക് വേറെ ആർക്കും റൈറ്റ് ഒന്നും ഇല്ല, സിദ്ദീഖിൻ്റെ കയ്യിൽ ആ കഥ എന്നുള്ള ഒരു എനിക്കറിയാം. സിദ്ദീഖ് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പച്ചോ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പച്ചൻ. അപ്പോൾ എനിക്ക് വിജയുടെ ഡേറ്റ് കിടപ്പുണ്ട്, വിജയ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വിജയിനെ സിദ്ദീഖിനെ അറിയത്തില്ല, കണ്ടാൽ അറിയുന്നില്ലാണ്ട് ഫാസിൽ സാറാണല്ലോ എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, സിദ്ദീഖിനെ അങ്ങനെ ഫാസിൽ സാറിനെ പരിചയപ്പെടുത്തുന്ന അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ വിജയ് എനിക്ക് ഡേറ്റ് ഉണ്ട്, എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റാണ്, പുള്ളി എന്ന് പറഞ്ഞ ഒരു ഹിറ്റ് പടമെടുത്തിട്ട് പോയാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിറ്റ് കൊണ്ടി കാണിച്ചു, ഞാൻ കൊണ്ടി കാണിച്ചപ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി ഈ തമിഴ് സിനിമ ടി ആർ സാർ എഡിറ്റർ ഗോകുലകൃഷ്ണ അണ്ണ എന്ന് പറയുന്ന ഫാസിൽ സാറിൻ്റെ റൈറ്ററുണ്ട് തമിഴിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഗോകുലകൃഷ്ണ അണ്ണനെ കൊണ്ട് എഴുതിച്ചു, ഞങ്ങളത് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ഈ ജയറാമിൻ്റെ ക്യാരക്ടറോ, ജയറാമിൻ്റെ ക്യാരക്ടർ ഇതാണല്ലോ, മുകേഷിൻ്റെ ക്യാരക്ടർ ചെയ്യാനുള്ള ആൾ വേണം. അതാണ് തപ്പിയപ്പോൾ ശേഖർ സാറാണ് പറഞ്ഞത്, സൂര്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ലേള കോളേജ് പഠിച്ചു കഴിഞ്ഞ്, അവനെ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു, നേർക്ക് നേരം എന്ന് പറഞ്ഞ് വിജയ സൂര്യകണ, അതൊക്കെ ഇവർ ചെറുതാണ്, ചെറിയ ഇപ്പോൾ ഒരു പടം എന്ന് വെച്ചാൽ ആ പടം ഡിസാസ്റ്റർ ഫ്ലോപ്പായിരുന്നു, ഒരു ദിവസം പോലും ഓടിയില്ല. അവൻ്റെ അഭിനയമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ആൾക്കാർ ഭയങ്കര കൂക്കൽ ഒറ്റപ്പെടും. അപ്പോൾ അവിടെ ആനന്ദ വിഘടൻ എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ട്, ആ വിഘടൻ എഴുതി ശിവകുമാർ സാറിന് പുറന്ന പയ്യനാണെന്ന് ഡൗട്ടാണ് നടക്കുന്നത്. അതായത് ഈ ശിവകുമാർ സാർ ഭയങ്കര നടനല്ലേ, അഭിനയിക്കാനല്ലാന്ന് മോശമായിട്ട് റിവ്യൂ വന്നതാണ് എല്ലാവരും പറഞ്ഞാണ് പടം ഡിസാസ്റ്റർ ഫ്ലോപ്പാണല്ലോ. അവനെ തീരുമാനമെടുത്തു ഇനി അഭിനയിക്കാനില്ലാന്ന്, ഇനി അഭിനയിക്കാനില്ലാന്ന്. അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ ടി ആർ ശേഖർ സാറ് ഞാനും കൂടെ കൂടിയിട്ട് ശിവകുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്നു, സൂര്യയുടെ വീട്ടിൽ. അന്നപ്പോൾ ഞാൻ ഒരു 4 മണിക്ക് ചെല്ലുമ്പോൾ സൂര്യ അവിടെ ഇല്ല, അപ്പോൾ ശിവകുമാർ സാർ ഇങ്ങനെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ശിവകുമാർ സാർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അവനെ നടിക്ക് തിരിയാതെ, അവനെ തൊന്നര പണ്ണക്കൂടാതെ, ഇതൊക്കെ നിങ്ങൾക്ക് അവനെ തോന്നണം, അവനെ വെച്ച് വേറെ ആളെ കിടയാതെ, എന്നാലും എന്താക്കോ നിങ്ങൾ, ഞങ്ങൾ ഇവനെ ഈ സൂര്യനെ ഞങ്ങളുടെ പടത്തിലേക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിച്ചു വന്നപ്പോൾ അയാൾ ഞങ്ങൾക്ക് ദേഷ്യപ്പെട്ടു. അപ്പോൾ ശിവകുമാർ സാറിൻ്റെ ഭാര്യ സൂര്യയുടെ അമ്മ പുറകിലിരുന്നല്ല കേൾക്കുന്നത്, സൂര്യ വീട്ടിലില്ല, അമ്മ പറഞ്ഞു അവൻ ക്രിക്കറ്റ് വിളയാടെ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഈ ടി ആർ ശേഖർ സാറിനെ എല്ലാവർക്കും അറിയാം, പഴയ എഡിറ്ററാണ്, എം ജി ആറിൻ്റെ പടങ്ങളൊക്കെ ചെയ്യുന്ന ശിവകുമാർ സാറിനും അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ചായയൊക്കെ തിന്നു, അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ചെന്ന് ശിവകുമാർ സാറിന്. അപ്പോൾ അത് നടക്കില്ലാന്ന്, നമുക്ക് വേറെ ആരെങ്കിലും അഭിനയം വേറെ ആരെങ്കിലും കിട്ടുമല്ലോ, ഇപ്പോൾ സൂര്യ വേണമെന്നല്ലോ. അങ്ങനെ ഇത് പിറ്റേ ദിവസം ഉണ്ട്, 4 മണിയായപ്പോൾ ഉണ്ട്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ സൂര്യ കയറി വരുന്നു. എന്നിട്ട് അപ്പോൾ ഞാനുണ്ട്, ശേഖർ സാറുമുണ്ട്, സിദ്ദീഖുണ്ട്, ഗോരിഷ്ണുണ്ട്, ഞങ്ങളിങ്ങനെ ഈ കഥ ഡിസ്കഷനൊക്കെ വേറെ ആരെ തപ്പാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ പുള്ളിങ്ങനെ കയറി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വണക്കമൊക്കെ തണ്ടിയിരുന്നിട്ട് ഞാൻ ഉക്കാറുണ്ട് സൂര്യ എന്ന് പറഞ്ഞു. സൂര്യ ഇരിക്കുന്നില്ല, എന്ത് ചെയ്താലും സൂര്യക്ക് ഞാൻ ചേരിട്ട് സൂര്യ ഇരിക്കില്ല, ഞാൻ പിന്നെ പിടിച്ചിരുത്തിയ സൂര്യനാണ്, സൂര്യ ഉക്കാറുണ്ട് സൂര്യ എന്നത് ഉക്കാറുണ്ട്. അതെ, സൂര്യക്ക് അഭിനയിക്കണം ഭയങ്കര താല്പര്യമുണ്ട്. സാർ എനിക്ക് നടക്കണമെന്ന് ആശയർക്ക് സാർ, ബട്ട് അപ്പ അമ്മ താ സ്വന്നേ നിങ്ങൾ വന്നു, അമ്മ സ്വന്നേ അതിനല്ലേ താൻ ഇങ്ങനെ വന്ന അപ്പ എന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക. പിന്നെ ഞാൻ പിടിച്ചിരുത്തി അവിടെ, നമ്മളൊരാൾ ചാൻസ് ചോദിച്ചു പോയി ഒരു ഡയറക്ടറുടെ മുമ്പിൽ അങ്ങനെ നിൽക്കും. പുള്ളി എന്ത് വേണമെങ്കിൽ പുള്ളിക്ക് ഈ പടത്തിൽ അഭിനയിക്കണം, വളരെ കെഞ്ച് കേട്ടാ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായില്ലേ. അപ്പോൾ നമ്മൾ പടലാമ ഇന്നലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിക്ക് കഥയും കേൾക്കേണ്ട ഒന്നും കേൾക്കണ്ട. അങ്ങനെ പിന്നെ സൂര്യ വന്നു, എല്ലാ ദിവസവും സൂര്യ നേരത്തെ വരും, സൂര്യൻ വിജയ്, അങ്ങനെ ആ സിനിമ വന്നു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആണല്ലോ സൂര്യ ഭയങ്കര അസാധ്യ പെർഫോമൻസാണല്ലോ സൂര്യ ഫ്രണ്ട്സിൽ വെച്ചിരിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാരില്ലായിരുന്നു ഇവിടെ നാട്ടിൽ, എനിക്ക് 6.5 കോടി രൂപ വന്ന് ചിലവാ, സ്വന്തം പൈസയാണ്. പിന്നെ സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ മാർവാടിയിൽ നിന്ന് കടം മേടിച്ച പൈസയുണ്ട്, അല്ലാണ്ട് തിയേറ്ററുകാരുടേത് അഡ്വാൻസോ ഡിസ്ട്രിബ്യൂട്ടർ അഡ്വാൻസോ ഒന്നും ഇല്ല. ഓവർസീസ് വിറ്റിട്ടില്ല, സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, ഒന്നും വിറ്റിട്ടില്ല. അപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് ഈ സിനിമ ഞാൻ സ്വന്തം എൻ്റെ തമിഴ്നാട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കേരളത്തിൽ വെച്ചാൽ ഒരു 30-33 പ്രിൻ്റൊക്കെയാണെന്ന് ചോദിച്ചുള്ളൂ. തമിഴ്നാട്ടിൽ അത്ര ഏരിയ ചെയ്യണമെങ്കിൽ ഒരു 100 പ്രിൻ്റ് ചെയ്യണം, ഒരു 100 പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ തമിഴ്നാട് ഓൺ റിലീസ് ചെയ്യണം. അങ്ങനെ തീരുമാനം എടുത്തിട്ട് അവന് റെപ്രസെൻറ്റേറ്റീവ്മാരെ വേണം, 100 പ്രിൻറ്റിന് 200 ആൾക്കാരെ ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ. കാരണം ഇത് റെപ്രസെൻറ്റേറ്റീവ്മാർ വേണം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് പൈസ കട്ടുകൊണ്ട് പോവില്ലേ. അപ്പോൾ എസ് എ ചന്ദ്രശേഖർ സാറ് ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എസ് എ സി ഈ സിനിമയുടെ കോപ്പി കൊണ്ടു ഡബിൾ പോസ്റ്റ് കൊണ്ടു എസ് എ സിക്ക് ഇത് ഓടുമെന്ന് അശേഷം താല്പര്യമില്ല. എസ് എ ചന്ദ്ര സാർ പറയുന്നത് ഇത് ഓടൂല എന്നോട് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം. ഇത് മൂടത്തരന്താ, നിങ്ങൾക്ക് ഏതോ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കും, പെരിയ ലോസായിടും. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ, എന്തും വരട്ടെ, ഏതായാലും നമ്മൾ വന്നല്ലോ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ കൂടുന്നുള്ളവർ. പടം ഞാനങ്ങനെ കൊണ്ട് 100 പ്രിൻ്റ് എടുത്ത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ 2001 ജനുവരി 14 പൊങ്കലാണ്, 12 വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് പടം. വാഞ്ചിനാഥൻ, ദീന, എ ആർ മുരുദാസ് ഡയറക്റ്റ് ചെയ്യുന്ന പടം, അജിത് നായകൻ, വാഞ്ചിനാഥൻ, വിജയകാന്ത്, ഷാജി കൈലാസ്, എൻ്റെ പടം ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൽ ആകെപ്പാടെ ജനങ്ങൾക്കറിയാവുന്നൊരു മുഖമുള്ളത് വിജയുടെ മാത്രമേ ഉള്ളൂ. പടം ഫസ്റ്റ് ഡേ 4 മണിക്ക് വെള്ളിയാഴ്ച പടം റിലീസായിട്ട് 4 മണിക്ക് വിജയ് ഈ സൂര്യ വന്നമാതിരി വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വാതിൽ മുട്ടിട്ട് കയറി വരുന്നു. വൈകുന്നേരം വിജയ് കയറി വന്നിട്ട് പറഞ്ഞു, സാർ നമ്മ പടം ഡൗട്ട് സാർ, ശരിയായി പോകണമാതിരി ഇല്ല സാർ എന്ന് വിജയ് പറയുക. അതുവരെ അപ്പം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു.

0: അപ്പം സൊന്നേ. അപ്പം ഞാൻ പറഞ്ഞു വിജയ് കൊഞ്ചം അമിതേ ഇരുവി ചേഞ്ചു, ഒരു രണ്ട് നാൾ മുടിയിട്ട് എന്നോട്. ഇപ്പോൾ അനീത്തിപ്രാ പടം അങ്ങനെയായിരുന്നു, എൻ്റെ പല പടങ്ങളും അങ്ങനെയാണ്. അങ്ങനെ തിങ്കളാഴ്ച 4 മണിക്ക് വന്നു. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് വരുമ്പോൾ വേറൊരു എൻറ്റയർലി പേഴ്സണാണ്, വേറൊരാളാണ്. നമ്മ പടം താൻ സാർ നമ്പർ ഫസ്റ്റ്, നമ്മ പടം താ നമ്പർ വൺ. അപ്പാക്കിട്ട് എല്ലാ തിയേറ്ററുകാരും കൂപ്പിട്ട് സൊല്ലാറ് നമ്മ പടം താ. പടം കഴിഞ്ഞപ്പോൾ സൂര്യ ബെസ്റ്റ് നടികർ, ആനന്ദവിഘടനൊക്കെ സൂര്യയുടെ കവർ ഫോട്ടോ അടിക്കുന്നു. സൂര്യതാ നടികർ, സൂര്യതാ വിജയനേക്കാളും നല്ല നടികർ സൂര്യതാ. അപ്പോൾ വാങ്ങുന്നു സൂര്യക്ക് ചെറ പറ കോള്, സൂര്യ വലിയ ലെവലായി പോയി. പിന്നെ സൂര്യക്ക് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല.
1: ഫ്രണ്ട്സ് എന്ന മലയാള ചലച്ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തതിനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനിസിയ ബാത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: അപൂർവ ഗാനം.

0: കുഞ്ഞിക്കൂനൻ എന്ന പഴയൊരു ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ നർമ്മരസ പ്രധാനമായ ഒരു പാട്ടാണ് നിങ്ങൾ കേട്ടത്. പി ഭാസ്കരന്റെ ഈരടികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം.
1: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
2: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: ഞമ്മള് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു
4: കാര്യം
5: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
8: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
9: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് കണ്ണാശുപത്രി.
10: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
11: The Real FM 103.6.
12: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
13: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
14: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
13: ഇനി കാഴ്ച ക്ലിയറാകും.
14: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
15: അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. ഈ പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താലോ? കഷണ്ടി ബോൾഡ്നെസ്, മരുന്ന് മെഡിസിൻ. അപ്പോ അസൂയയോ? ഒരു കൺഫ്യൂഷനുണ്ട് അല്ലേ. മലയാളത്തിൽ അസൂയയ്ക്ക് പകരം അസൂയയും ഇടയ്ക്ക് അല്പം കുശുമ്പും മാത്രമേ ഉള്ളൂ. രണ്ടായാലും ഉദ്ദേശം നല്ലതോ ചീത്തയോ എന്ന് സന്ദർഭത്തിനനുസരിച്ച് മനസ്സിലാക്കണം. എന്നാൽ ഇംഗ്ലീഷിൽ ഇതിന് കൃത്യമായ വാക്കുകൾ ഉണ്ട്. ദ വേർഡ്സ് ആർ എൻവി ആൻഡ് ജെലസി. എൻവിയും ജെലസിയും ഒന്ന് മറ്റൊന്നിന്റെ അർത്ഥമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും പ്രയോഗിക്കുന്നതിൽ നേരിയ വ്യത്യാസമുണ്ട്. അവയിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശമാണ് ആ വ്യത്യാസം. എൻവി, ENVY, എൻവി. മറ്റൊരാൾക്കുള്ള മേന്മ അംഗീകരിച്ച് അത് തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് എൻവി. എൻവിയിൽ സ്പർദ്ധയോ വെറുപ്പോ നശിച്ചു കാണാനുള്ള ത്വരയോ ഇല്ല. എൻവി ഒരു പ്രചോദനമായും മാറാം. എന്റെ സുഹൃത്ത് നന്നായി ചിത്രം വരയ്ക്കും. ഞാൻ അവളോട് പറയാറുണ്ട്, എത്ര മനോഹരമായിട്ടാണ് നീ വരയ്ക്കുന്നത്, എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു. ഇവിടെ അസൂയ എൻവിയാണ്. യു പെയിന്റ് സോ ബ്യൂട്ടിഫുള്ളി, ഐ എൻവി യു. കേസ് ചിത്ര പാടുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അവരോടെനിക്ക് അസൂയയാണ്. അടുത്ത ജന്മത്തിലെങ്കിലും അവരെ പോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. Here too, the word is envy. Who doesn't like to hear K.S. Chitra sing? I envy her. Jealousy. JEALOUSY. Jealousy. Sparda, kannugadi. Mattoralil ulla, athava undu enna than karudunna menma, alengil melkar.

0: അത് തനിക്ക് വേണം എന്ന ആഗ്രഹത്തെക്കാളുപരി അത് ഉള്ളതിന് അയാളോട് തോന്നുന്ന വെറുപ്പ്, ദേഷ്യം, സ്പർദ്ധ. ജലസി നാശം വിതയ്ക്കാം. പലപ്പോഴും ബന്ധങ്ങൾ നശിക്കാൻ പരസ്പര വിദ്വേഷവും അസൂയയും കാരണമാകാറുണ്ട്. ഇവിടെ അസൂയ ജലസിയാണ്. ജലസി ക്യാൻ ബ്രിങ് അൻ എൻഡ് ടു റിലേഷൻഷിപ്സ്. അസൂയയും കുശുമ്പും ജീവിതം നരകതുല്യമാക്കാറില്ലേ? ഹിയർ ഓൾസോ ജലസി ഇസ് എ റൈറ്റ് വേർഡ്. ജലസി ക്യാൻ മേക്ക് ലൈവ്സ് മിസറബിൾ. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. മരുന്നില്ലാത്ത ഈ അസൂയയും ജലസിയാണ്. There is no medicine for jealousy and baldness. എന്നാണ് പദാനുപദ തർജ്ജമ.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: പിഒവിഡി അഥവാ പെരിഫറൽ ഒക്ലോസിയോ വാസ്കുലർ ഡിസോർഡർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സോന വിജയ്.
6: കാലിലെ രക്തധമനികളിലെ ബ്ലോക്ക് ശാസ്ത്രീയമായി അറിയപ്പെടുന്നത് പെരിഫറൽ ഒക്ലോസിവ് വാസ്കുലർ ഡിസോർഡർ അഥവാ പിഒവിഡി എന്നാണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെയാണ് ധമനികൾ എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ തടസ്സം വരുന്നതുപോലെ തന്നെ വളരെ സാധാരണമായി കണ്ടുവരുന്ന അസുഖമാണ് കാലിലെ ധമനികളിലെ തടസ്സവും. പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഈ രോഗം ബാധിക്കുന്നത്. രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ കൊഴുപ്പും കാൽസ്യവും ക്രമേണ അടിഞ്ഞുകൂടുകയും തൽഫലമായി അവയുടെ വ്യാസം കുറഞ്ഞ് രക്തയോട്ടം തടസ്സപ്പെടുകയുമാണ് ചെയ്യുന്നത്. പ്രമേഹവും രക്താതിസമ്മർദ്ദവും പോലെ തന്നെ ജീവിതശൈലീ രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന അസുഖമാണിത്. അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ, പുകവലി എന്നിവയെല്ലാം കാരണങ്ങളാണ്. അതുപോലെ തന്നെ ദീർഘകാലമായി പ്രമേഹമുള്ള രോഗികളിലും രക്തധമനികളിൽ തടസ്സം വരാനുള്ള സാധ്യതകൾ കൂടുതലുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. സാധാരണഗതിയിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് 50-60 വയസ്സിന് മുകളിലുള്ളവരിലാണ് പിഒവിഡി കണ്ടുവരുന്നത്. എന്നിരിക്കലും ചെറുപ്പക്കാരിലും ഈ അസുഖം വരാം. കടുത്ത പുകവലിയുള്ളവരിൽ രോഗം നേരത്തെ പ്രകടമാകുന്നു. കുറച്ചു ദൂരം നടക്കുമ്പോൾ കാലുകളിലെ പേശികളിൽ ഉണ്ടാകുന്ന വേദനയും കഴപ്പുമാണ് പിഒവിഡിയുടെ പ്രധാന ലക്ഷണം. രോഗത്തിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് വേദനയില്ലാതെ നടക്കാൻ പറ്റുന്ന ദൂരവും കുറഞ്ഞുകൊണ്ടിരിക്കും. നടക്കുമ്പോൾ പേശികൾ പ്രവർത്തിച്ച ശേഷം ഉണ്ടാകുന്ന രാസവസ്തുക്കൾ രക്തത്തിലൂടെ നീക്കം ചെയ്യാനാകാതെ വരികയും അവിടെ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോഴാണ് ഈ വേദന വരുന്നത്. അതിരൂക്ഷമായ രോഗാവസ്ഥയിൽ വെറുതെ ഇരിക്കുമ്പോൾ പോലും അസഹ്യമായ കാലുവേദന ഉണ്ടാകുകയും കാലുകൾ തൂക്കിയിട്ടിരുന്നാൽ വേദനയ്ക്ക് ചെറിയ ശമനം കാണുകയും ചെയ്യുന്നു. പ്രായമായ ആളുകളിലെ കാലുവേദനകളെല്ലാം വാദം ആണ് എന്ന നിലയിലാണ് പൊതുവെ നാം കാണാറുള്ളത്. വാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വേദനയാണെന്നതും കാലിലെ വേദനകൾക്ക് മറ്റനവധി കാരണങ്ങളുണ്ടാകാമെന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് കാലിലെ രക്തയോട്ടം നിലച്ച് ചിലപ്പോൾ വിരലുകളും കാലിലെ മറ്റു ഭാഗങ്ങളും നിർജ്ജീവമാവുകയും കറുത്ത നിറമാവുകയും ചെയ്യുന്നു. അതുപോലെ കാലിൽ മുറിവുകൾ ഉണ്ടായാൽ അവ ഉണങ്ങാതിരിക്കുകയും ക്രമേണ വലിയ വ്രണങ്ങളാവുകയും ചെയ്യുന്നു. വ്രണങ്ങൾ ഉണങ്ങാനുള്ള അസംസ്കൃത വസ്തുക്കൾ രക്തയോട്ടം കുറവായതിനാൽ കാലിൽ എത്താതിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. അതിനോടൊപ്പം മിക്കവരിലും പിഒവിഡിയോട് കൂടെ കാണുന്ന പ്രമേഹവും വ്രണങ്ങൾ ഉണങ്ങുന്നതിന് തടസ്സമാകുന്നു. ഈ വ്രണങ്ങളിൽ അണുബാധ ഉണ്ടായാൽ ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ടും ദിവസേനയുള്ള ഡ്രസ്സിംഗ് വഴിയും ചികിത്സിക്കാൻ സാധിക്കും. പക്ഷേ ചില അവസരങ്ങളിൽ ശരീരത്തിലെ വൃക്ക പോലുള്ള മറ്റവയവങ്ങളിൽ അണുബാധ വ്യാപിക്കുകയും ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കാൽഭാഗങ്ങൾ മുറിച്ചു കളയേണ്ടി വരാറുമുണ്ട്. ഒരു വിദഗ്ധ ഡോക്ടർക്ക് കാലിലെ പലയിടങ്ങളിലുള്ള നാഡിമിടിപ്പുകൾ പരിശോധിക്കുന്നതിലൂടെ പിഒവിഡി ഉണ്ടോ എന്ന അനുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. രോഗനിർണയം ഉറപ്പാക്കുന്നതിനായി പിന്നീട് അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ രക്തക്കുഴലുകളിലാണ് തടസ്സമെന്ന് അറിയുന്നതിനും അവ എത്രത്തോളമുണ്ട് എന്നറിയുന്നതിനുമായി വിശദ പരിശോധനയായ ആൻജിയോഗ്രാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാലുകളിൽ വിരലുകൾ നിർജ്ജീവമാവുകയും വ്രണങ്ങൾ വരികയും ചെയ്താൽ ചിലപ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം.

0: ഭാഗങ്ങളിലേക്ക് വ്രണങ്ങൾ പടരുന്നത് തടയാനും മുറിച്ച ഭാഗം ഉണങ്ങുന്നതിനായും ചെയ്യാവുന്ന മാർഗം കാലിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുക എന്നതാണ്. പലതരത്തിലുള്ള മരുന്നുകൾ രക്തയോട്ടം കൂട്ടുവാനും രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനും നൽകാറുണ്ട്. എന്നിരുന്നാലും തടസ്സങ്ങൾ നീക്കുന്നതിനായി ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും ചെയ്യുന്നതാണ് അഭികാമ്യം. രോഗാരംഭത്തിൽ തന്നെ മരുന്നുകൾ കഴിക്കുകയും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും മറ്റും ചെയ്യുകയും ചെയ്താൽ രോഗം മൂർച്ഛിക്കുന്ന നിരക്ക് കുറയ്ക്കുവാനും ചിലപ്പോൾ വിരലുകളോ കാലുകളോ മുറിച്ചു മാറ്റുന്നത് ഒഴിവാക്കുവാനോ നീട്ടിവെക്കുവാനോ പറ്റുന്നതാണ്. രോഗിയുടെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്തും രോഗാവസ്ഥയുടെ കാഠിന്യമനുസരിച്ചുമാണ് ചികിത്സാരീതികൾ ഡോക്ടർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ രോഗം നിർണയിക്കപ്പെട്ടവർ പൂർണ്ണമായും പുകവലി നിർത്തുകയും ആഹാരരീതിയും ജീവിതരീതിയും ക്രമീകരിക്കുന്നതിനോടൊപ്പം കാലുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും ക്ഷതങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.
1: POVD അഥവാ പെരിഫറൽ ഒക്ലോസിയ വാസ്കുലർ ഡിസോർഡർ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സോന വിജയ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
0: കെടാമംഗലം സദാനന്ദൻ എഴുതിയ ഒരു ഗ്രാമഫോൺ ഗാനം, പാടിയത് TS കുമരേഷ്,

0: നിങ്ങൾ കേട്ടത് കെടാമംഗലം സദാനന്ദൻ എഴുതിയ ഒരു ഗ്രാമഫോൺ ഗാനം. പാടിയത് TS കുമരേഷ്, എൻ രേണുക.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില.
6: ഇളയനില
5: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
8: ഹവാക്കർ സോഫ്റ്റ് ടീ. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിൽ ഇടവപ്പാതി ശക്തമാകുന്നതോടെ നാടും നഗരവും കാലവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ മഴക്കാലം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് കരുതലിന്റെയും ജാഗ്രതയുടെയും വലിയൊരു കാലം കൂടിയാണ്. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാനും പകർച്ചവ്യാധികളെ അകറ്റി നിർത്താനും നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. വിശദീകരിക്കുന്നു സംസ്ഥാന കാലാവസ്ഥാ വിഭാഗം മേധാവി നീത കെ ഗോപാൽ.
4: കേരളത്തിൽ നാളെയോടുകൂടി കാലവർഷം എത്തിച്ചേരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുവരെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷദ്വീപിനോട് ചേർന്ന്, കേരള തീരത്തോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ചക്രവാത ചുഴി നമ്മുടെ കേരളത്തിലേക്ക് വരേണ്ടിയിരുന്ന പടിഞ്ഞാറൻ കാറ്റിനെ വരാൻ തടസ്സമായിട്ട് നിൽക്കുകയായിരുന്നു. അത് സ്ഥിതിയൊന്നും മാറിയിട്ടുണ്ട്. പൊതുവെ കേരളത്തിലിപ്പോൾ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് മഴയും പെയ്യുന്നുണ്ട്. കണ്ടീഷൻസ് ഒക്കെ നാളെ രാവിലെയോടുകൂടി മൺസൂൺ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മൺസൂൺ വരുന്നത് ഒരു 7 ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴയ്ക്കുള്ളൊരു സാഹചര്യമുണ്ട്. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ശക്തിയായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും വരുന്ന 7 ദിവസത്തേക്ക് അലേർട്ട് ഉണ്ട്. അതിൽ തന്നെ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, കുറച്ചു ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായുള്ള മഴ പെയ്യുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഈ പെയ്യുന്ന മഴയുടെ ഒരു അക്യുമുലേറ്റഡ് എഫക്ട് എന്ന പോലെ, അതായത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അരുവികളിലും നദികളിലും തോടുകളിലും ഒക്കെ ജലത്തിന്റെ നിരപ്പുയരുക, അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടും പാലിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഒഴുക്ക് വെള്ളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഒന്നും ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, രാത്രി കാലങ്ങളിലാണ് മൺസൂൺ കാലത്ത് മഴ പെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കുള്ള യാത്ര രാത്രി കാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടിയുള്ളത്, മൺസൂണിന്റെ തുടക്കത്തിൽ നമ്മുടെ അറബിക്കടലിൽ കാറ്റിന്റെ ശക്തി കൂടുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള, കർണാടക, ലക്ഷദ്വീപ്

0: തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു വിലക്കും കൂടി ഉണ്ടെന്നുള്ളത് ഒന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യം, മൺസൂണിനോടനുബന്ധിച്ച് കാറ്റിൻ്റെ ഒരു വേഗത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ശക്തിയായ കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം.
1: കഴിഞ്ഞകാല പ്രകൃതിക്ഷോഭങ്ങൾ നൽകിയ പാഠം ജാഗ്രത തന്നെയാണ് പ്രതിരോധം എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകനായ ഇ.പി. അനിൽകുമാർ.
2: ഈ വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അടുത്ത ചില മണിക്കൂറുകൾക്കകം ആരംഭിച്ച് ഒരാഴ്ചയോളം ശക്തമായ മഴ പെയ്യും എന്നുള്ള അറിയിപ്പ് ഒരേ സമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദവും, എന്നാൽ ഇതിനു മുമ്പുള്ള ചില സംഭവങ്ങളെ മുൻനിർത്തി ഉത്കണ്ഠകളും ഉണ്ടാകുക സ്വാഭാവികമാണ്. വേനൽ മഴയുടെ കുറവ് നമ്മുടെ രാജ്യത്തെ വലിയ തരത്തിൽ ബാധിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ ശരാശരി മഴ ലഭ്യമായിരുന്നു. 4 ജില്ലകളിൽ മാത്രമാണ് മഴക്കുറവ് അനുഭവപ്പെട്ടത്. രാജ്യത്താകെ വലിയ തരത്തിലുള്ള മഴക്കുറവ് ഉണ്ടായിട്ടും കേരളത്തിലെ വേനൽ മഴയുടെ മോശമല്ലാത്ത സാമീപ്യം വലിയ ചൂടിൻ്റെ ആക്രമണത്തിൽ നിന്നും കേരളത്തെ ഒരു പരിധിവരെ രക്ഷിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന സെപ്റ്റംബർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കാലവർഷം യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 2018 2019 2020 2024 ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വലിയ തരത്തിലുള്ള മഴയുടെ സാന്നിധ്യം വലിയ ദുരന്തമാണ് നമുക്ക് വരുത്തി വെച്ചത്. എന്തായാലും ഈ വർഷം മഴ ജൂണിൽ തന്നെ വലിയ മാറ്റമില്ലാതെ എത്തുമ്പോൾ കഴിഞ്ഞ 10-20 വർഷമായി ജൂൺ മാസത്തിലെയും ജൂലൈ മാസത്തിലെയും മഴയുടെ കുറവ് കൂടുതൽ മഴ ഓഗസ്റ്റിൽ പെയ്യിക്കുന്ന സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്താത്ത തരത്തിൽ നമുക്ക് മഴ ലഭിച്ച സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിന് നമ്മളും ചെറിയ പങ്കാളികളാണ് എന്ന് ഇവിടെ വിസ്മരിക്കരുത്. പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, കടൽ അധികമായി ചൂടാകുന്നത്, ഒപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അംശം കൂടിയത്, ഇതൊക്കെ പഴയകാലത്തുണ്ടാകുന്ന അപകടകരമല്ലാത്ത കാർമേഘങ്ങൾക്ക് പകരം വലിയ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുവഴിയാണ് ചില ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുകയും എന്നാൽ ചില ദിവസങ്ങളിൽ അവിശ്വസനീയമായ തരത്തിൽ, നമുക്കറിയാവുന്ന പോലെ 2024 ജൂലൈയിൽ 24 മണിക്കൂറിനകം ഏതാണ്ട് 572 മില്ലിമീറ്റർ മഴ പെയ്ത് നമുക്കുണ്ടായ ചുരൽമല ദുരന്തം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. എന്തായാലും മഴയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ സ്വഭാവത്തിലുണ്ടാക്കിയ മാറ്റം വലിയൊരു ദുരന്തമാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ സർക്കാരിനെ പോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും നമ്മളും പ്രത്യേകം ജാഗരൂകരായിരിക്കണം.
1: എൽനിനോ പ്രതിഭാസം തുലാവർഷത്തെ ഏറെ സ്വാധീനിക്കുന്നു. വെതർമാൻ കേരള എന്നറിയപ്പെടുന്ന കെ ജംഷാദ് ശ്രദ്ധയോടെ.
3: വടക്കൻ കേരളത്തിലും ഇന്നലെ തന്നെ കാലവർഷ കാറ്റ് മന്ദഗതിയിലായി പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന ശക്തമായ ചൂടും വെയിലും ഉള്ള അന്തരീക്ഷം മാറി ഇന്നലെ ഒരു മഴക്കാലത്തിൻ്റെ അനുഭവം വരുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഈ മാറ്റം നമുക്ക് ഇന്നലെ തന്നെ ദൃശ്യമാണ്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി കാലവർഷത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചെറിയ ചാറ്റൽ മഴ, അല്ലെങ്കിൽ നമ്മൾ നൂൽ മഴ എന്ന് പറയുന്ന രീതിയിലുള്ള മഴ വടക്കൻ കേരളത്തിൽ മാറി രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടും. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും മഴ ശക്തിപ്പെടുകയും ജൂൺ 4 കേരളത്തിൽ കാലവർഷം എത്തി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തീരത്ത്, പ്രത്യേകിച്ച് കൊച്ചിക്ക് സമാന്തരമായി അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ്. ഈ ചക്രവാത ചുഴിയാണ് കടലിൽ സ്റ്റക്കായി നിന്നിരുന്ന കാലവർഷക്കാറ്റിനെ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കരഭാഗത്തേക്ക് വലിച്ചു കയറ്റുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്. ഈ കാറ്റ് ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ഭാഗത്തേക്ക് നീങ്ങുകയും ഇന്ന് രാവിലെയോടുകൂടി അത് കൂടുതൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തെക്കൻ ഭാഗത്ത് നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളം വഴി വടക്കൻ കേരളത്തിലേക്ക് കാലവർഷക്കാറ്റ് ശക്തമായി പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതാണ് ഇന്ന് നമുക്ക് കാലവർഷം കേരളത്തിലെത്തുന്നതിന് പ്രധാനമായും സഹായകമായത്. ഇനി നമുക്ക് കാലവർഷത്തിൻ്റെ പിന്നാലെ ഉള്ളത് നേരത്തെ എൽനീനോ രൂപപ്പെടുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഇന്നലെ വൈകിട്ടോടെ ലോക കാലാവസ്ഥാ സംഘടന, വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ, UNന്റെ നേതൃത്വത്തിൽ

0: കാലാവസ്ഥ സംഘടനയാണ്, കാലാവസ്ഥ ഏജൻസിയാണ്. അവരുടെ മുന്നറിയിപ്പ് എൽനീനോയെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. എൽനീനോ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിൽ നമ്മുടെ മൺസൂൺ തുടങ്ങുന്ന ജൂൺ അവസാനത്തിലോ അല്ലെങ്കിൽ ജൂലൈയിലോ, മൺസൂണിൻ്റെ തുടക്കകാലം തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ എൽനീനോ ശക്തപ്പെടുന്നത് നമുക്ക് മഴ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാകും. ഏതായാലും ഈ മൺസൂൺ 4 മാസത്തെ ഒരു കാലയളവാണ് മൺസൂൺ, ജൂൺ മുതൽ സെപ്റ്റംബർ 30 വരെ. ഈ സമയത്ത് കേരളത്തിൽ ഉൾപ്പെടെ മഴ കുറയാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ നിരീക്ഷിക്കുന്നത്. മിക്ക ഏജൻസികളും പറയുന്നത് മഴ, ആകെയുള്ള മഴ കുറയും എന്നുള്ളത് തന്നെയാണ്. ഈ എൽനീനോയുടെ മുന്നോട്ടുള്ള പുരോഗതി എങ്ങനെ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വേനൽ മഴയുടെ കാര്യത്തിലും, സോറി, നമ്മുടെ തുലാവർഷത്തിൻ്റെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയും. തുലാവർഷം കൂടി എൽനീനോയുടെ ഒരു പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം കേരളത്തിൽ തീർച്ചയായും നമുക്കൊരു വരൾച്ച പ്രതീക്ഷിക്കാം.
1: കോഴിക്കോട് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അശ്വതി പി, ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്.
2: കാലവർഷം ശക്തമായി തുടങ്ങിയ ഈ സാഹചര്യത്തിൽ ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ജില്ലാ അടിയന്തരഘട്ട കാര്യ നിർവഹണ കേന്ദ്രം, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ഇറിഗേഷൻ, KCB തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രവർത്തന സജ്ജമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകളും സജ്ജമാണ്. കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, താമരശ്ശേരി താലൂക്കുകളിലായി താലൂക്ക് കൺട്രോൾ റൂമുകളിൽ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തന സജ്ജമാണ്. കക്കയം, പെരുവണ്ണാമുഴി ഡാമുകൾ കേന്ദ്രീകരിച്ച് ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനായി വില്ലേജ് ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ 40 പേർ അടങ്ങുന്ന എമർജൻസി റെസ്പോൺസ് ടീം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ദുരന്ത സാധ്യതാ മേഖല കേന്ദ്രീകരിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്.
1: മുൻകരുതലുകൾ ശീലമാക്കിയാൽ നമുക്ക് ഈ വർഷത്തെ കാലവർഷത്തെയും സുരക്ഷിതമായി നേരിടാം. ഔദ്യോഗിക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചന്ദൻ കാ എഹസാസ്.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
6: രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. മധ്യമാവധി 22-ാമത്തെ മേളകർത്താരാഗമായ ഖരഹരപ്രിയയുടെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടുവരുന്നത്. ഒരു കച്ചേരിയൊക്കെ അവസാനിപ്പിക്കുന്നത് പലപ്പോഴും മധ്യമാവധി രാഗത്തിലുള്ള ഏതെങ്കിലും കൃതികളോ ഒക്കെ പാടിയിട്ടായിരിക്കും. ഒരു രാഗമാലികയുടെ ഏറ്റവും അവസാനം എൻഡ് ചെയ്യുന്ന രാഗം പലപ്പോഴും മധ്യമാവധി ആയിരിക്കും.

ഈ ഗാനത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും ശ്രദ്ധേയമാണ്. വളരെ മനോഹരമായ ഒരു ഒരു ശൃംഗാരപ്രദമായ ഒരു ഗാനമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ വളരെ പതിഞ്ഞ കാലത്തിൽ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ അതിനെ ആദ്യന്തം മടുപ്പിക്കാതെ കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള തബലയുടെ പാറ്റേൺ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ തബല പാറ്റേൺ ആണെന്ന് വേണി പറയാം. ഈ പാറ്റേൺ പല ഗാനങ്ങളിലും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. മനോഹരമായ ആ ഗാനത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം.

0: നേത്രപരിശോധന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: സംഗീത സാന്ദ്രമായൊരു അനുഭൂതിയെന്നോ ഈണനിറവിന്റെ മകുടമെന്നോ സംഗീത സാമ്രാട്ടെന്നോ എന്താണ് ഇളയരാജയെ നാം വിശേഷിപ്പിക്കേണ്ടത്? സപ്തസ്വരങ്ങൾ അലിഞ്ഞു ചേർന്ന ഒരു അനുഭവമാണോ, അതോ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സങ്കടം?

ത്തിലും സംഗീതത്തിന്റെ സാമീപ്യമുണ്ടെന്ന തോന്നലുകളാണോ എന്തൊക്കെയോ ആണ് ഈ മനുഷ്യൻ. 1976 അന്നക്കിളി എന്ന സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചാണ് ഇളയരാജ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. കടൽ തീരത്തുകൂടി കടൽക്കാറ്റേറ്റ് തന്റെ മാരനെ തേടുന്ന നായികയുടെ ആലാപനവും ഒരിളം കാറ്റുപോലെയാണ് നമ്മുടെ കാതുകളെ തഴുകി കടന്നുപോകുന്നത്. പഞ്ചു അരുണാചലത്തിന്റെ വരികൾ ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
7: പോർച്ചുഗീസ് കാപ്പിരിയുടെ നിധിയെടുക്കാനായി ജന്മിയായ പാണ്ഡ്യാലക്കൽ അച്ചമ്പി തന്റെ അടിയാനും കുടിയാനുമായ കുഞ്ഞുമാക്കോത എന്ന പറയനെ തലവെട്ടിക്കൊന്നതിന്റെ തെളിവുകളാണ് അവിടെ നിന്ന് കിട്ടിയതെങ്കിലും അതിലെ പ്രതിയായ അച്ചമ്പി ദീർഘകാലം നരകിച്ച് കിടപ്പുരോഗിയായി മരിച്ചുപോയിരുന്നു. അയാളുടെ ഭാര്യയായ അന്നംകുട്ടിത്താത്തി അവസാന നേരത്ത് ഭ്രാന്തമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അവരുടെ മകനായ സേവ്യർ ഭ്രാന്തിന്റെ പരമകാഷ്ടയിലെത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ മരിച്ച കുഞ്ഞിനെ കുഴിതോണ്ടി പുറത്തെടുത്ത് അയാൾ പുറപ്പെട്ടു പോയത്. മട്ടാഞ്ചേരി ഗുദാമുകൾക്കരികിലുള്ള ലോഡ്ജ്

0: വരെ ഒരു കുഞ്ഞു ശരീരം കിടത്താൻ പാകത്തിലുള്ള പെട്ടിയുമായി അയാൾ എത്തിയതിന് തെളിവുണ്ട്. കള്ളന്റെ മരണത്തിലേക്ക് അന്വേഷണങ്ങളെ കുടുക്കിയിട്ട് അയാൾ പോയതെങ്ങോട്ടായിരിക്കും? ഇമ്മാനുവൽ എന്ന കുഞ്ഞിന്റെ മരണത്തിലും ചില ദുരൂഹതകളുള്ളതായി ആ നിമിഷം ബെഞ്ചമിന് തോന്നി. കുഞ്ഞു മാക്കോതയെ കൊന്നതുപോലെ ഇമ്മാനുവലിനെയും ബലികൊടുത്തതായിരിക്കുമോ? ബാവുക്കുട്ടി സ്രാങ്കും കറുപ്പനും അതിലേക്ക് എന്തെങ്കിലും വെളിച്ചം വീശാതിരിക്കില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും ഈ കേസുകളിൽ എന്തോ പങ്കുണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ തോന്നിയതാണ്. പക്ഷേ അയാളും മരിക്കുന്നതിനു മുമ്പ് അതൊന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ എന്ന കുറ്റബോധം ഇപ്പോഴാണ് ബെഞ്ചമിനുണ്ടായത്. ഗുദാമിനടുത്തുള്ള തട്ടുകടയിൽ ബാവുക്കുട്ടി സ്രാങ്കുണ്ടായിരുന്നു. കാലിച്ചായ കുടിച്ചുകൊണ്ട് സ്രാങ്ക് പറഞ്ഞു, സാധാരണ പോലീസുകാരെ പോലെ ആയിരുന്നില്ല ഉണ്ണിച്ചക്കൻ സാറ്. പരലോകത്തിലുള്ളവരെക്കുറിച്ച് വരെ പുള്ളിക്കാരനറിയാം. അങ്ങേരി ശരിക്കും ആത്മാക്കാരുടെ പോലീസുകാരനാണെന്നേ. ആ പ്രയോഗം ബെഞ്ചമിന് കൗതുകകരമായി തോന്നി. അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? പാണ്ടിലോറിയിടിച്ച് കള്ളം ചത്തുകിടക്കണ കണ്ടപ്പോ തന്നെ അങ്ങേര് ലോറിയിലെ ലോഡുമേലേക്കാണ് നോക്കിയത്. അതേല് നിറച്ചും പോത്തായിരുന്നില്ലേ? പോത്ത് ആരുടെ വാഹനമാണ്? കാലന്റെ. പക്ഷെങ്കില് അങ്ങനെ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല, ഒറ്റക്കൊമ്പൻ പറഞ്ഞു. കാര്യമുണ്ട് സാറേ. മോളിൽ നിന്നുള്ള കള്ളന്റെ വീഴ്ചയുടെ നേരത്ത് ആ പാണ്ടിലോറി എങ്ങനെയാണ് ആ വഴി കൂടെ തന്നെ വന്നത്? മുടിഞ്ഞ ബ്ലോക്കുള്ള ഈ വഴി കൂടെ ഒരിക്കലും വരാത്ത വണ്ടിയാണത്. അത് ഓടിച്ച ഡ്രൈവറോട് ഉണ്ണിച്ചക്കൻ സാറ് സംസാരിക്കുകയും ചെയ്തതാണ്. എന്നിട്ട്? ബെഞ്ചമിൻ ആകാംക്ഷയോടെ ചോദിച്ചു. അയാൾ എന്താണ്ടുമൊക്കെ പറയണുണ്ടായിരുന്നു, ഒരു പിടിയും കിട്ടിയില്ല. അത് സത്യമാണ്. സംഭവം നടന്ന ദിവസം ബെഞ്ചമിനും ആ ഡ്രൈവറോട് സംസാരിച്ചിരുന്നു. വളരെ വിചിത്രമായ പെരുമാറ്റമായിരുന്നു അയാളുടേത്. ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് നിയമനടപടികൾ വേഗത്തിൽ തീർത്ത് അയാളെ നാട്ടിലേക്ക് വിട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഭ്രാന്തിലേക്ക് മറഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരുന്നവരെ പോലെ തോന്നും. സേവ്യറിന്റെ കയ്യിലെ കനമുള്ള തുകൽബാഗ് കണ്ട് അയാളെ പിന്തുടർന്ന് ലോഡ്ജിലെത്തിയ കള്ളനെയും മനോനില തെറ്റിയ മനുഷ്യനായി ആ നിമിഷം മുതൽ ബെഞ്ചമിൻ കാണാൻ തുടങ്ങി. പുരാതനകാലത്ത് പോർച്ചുഗീസുകാർ ഉപേക്ഷിച്ചുപോയി എന്ന് പറയപ്പെടുന്ന സ്വത്തിനുവേണ്ടി അജ്ഞാതനായ ഏതോ കാപ്പിരി മുത്തപ്പനെ എന്തും ത്യജിച്ച് സേവിക്കുക മാത്രമല്ല, അയാളുടെ നിധി കിട്ടാൻ വേണ്ടി മനുഷ്യബലി പോലും നടത്താൻ മടിയില്ലാത്തവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംശയിക്കാതിരിക്കുന്നതെങ്ങനെ? അക്കാലത്ത് ചില യുക്തിവാദികളെപ്പോലെ തന്നെ ബെഞ്ചമിൻ ചിന്തിച്ചു.
1: എന്റെ സാറേ, ആ പ്രാന്തനില്ലേ കുഞ്ഞിട്ടി പറയൻ, അവനാട് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടും.
0: അതെങ്ങനെ? ഉണ്ണിച്ചക്കൻ സാറിന് വേണ്ടി ഒരു ദിവസം ഞാനവനെ പൊക്കിയായിരുന്നു. അന്നാണ് അവനെ വണ്ടിയിടിച്ചത്.
1: അന്നെന്താണ് ശരിക്കും ഉണ്ടായത്? ലോഡ്ജിൽ ഒരാൾ വന്ന് താമസിച്ചില്ലേ, അത് പാണ്ഡ്യാലക്കലെ സേവിയാണെന്ന് ആദ്യം പറഞ്ഞത് കുഞ്ഞിട്ടിയാണ്. ലോഡ്ജിൽ സേവി താമസിച്ച മുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും കുഞ്ഞിട്ടി പട്ടിയുടെ പോലെ അവിടേക്ക് മണത്ത് പേടിച്ച് പുറത്തേക്കോടി. ഞങ്ങൾ പിന്നാലെ ചെന്നപ്പോഴേക്കും അവനെ വണ്ടിയിടിച്ച്.
0: വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആസ്പത്രി നോവും മുങ്ങിക്കളഞ്ഞു.
1: അവനെ കിട്ടിയാൽ ചിലപ്പോൾ എല്ലാം പുറത്തു വരും. സാറോർക്കണുണ്ടാ ലോക്കപ്പി വെച്ച് കുഞ്ഞിട്ടി പറഞ്ഞ കാര്യം?
0: ഒറ്റക്കൊമ്പൻ വല്ലായികയോടെ ബെഞ്ചമിനെ നോക്കി. ആ നോട്ടം കൊടുങ്കാടിനകത്തുള്ള ഗുഹയിൽ നിന്ന് വരുന്നതുപോലെയുള്ള കുഞ്ഞിട്ടിയുടെ സ്വരത്തിലേക്ക് അയാളെ കൊണ്ടുപോയി.
2: പാണ്ഡ്യാലക്കല സേവിച്ചക്കന്റെ പെട്ടിയിൽ കൂടോത്രമാണ്, അത് ചെന്ന് തുടർന്നോടത്തെല്ലാം ആള് ചാവും. അയാൾ വഞ്ചി കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
4: HNK യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെൻറ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തുടക്കാവുന്ന മിസൈൽ

നിരീക്ഷിച്ചത്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, എം പിമാർ, എം എൽ എമാർ, ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. എറണാകുളം അയ്യൻകുഴിയിൽ സ്ഥാപിക്കുന്ന സമഗ്ര മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലമേറ്റെടുപ്പ് പ്രപ്പോസൽ ഉടൻ തന്നെ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം.

മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. എറണാകുളം അയ്യൻകുഴിയിൽ സ്ഥാപിക്കുന്ന സമഗ്ര മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലമേറ്റെടുപ്പ് പ്രപ്പോസൽ ഉടൻ തന്നെ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരളം മാരിടൈം ബോർഡ്. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. ലോക പുകയിലരഹിത ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നടക്കാവ് ഹോളിക്രോസ് കോളേജിലാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: 90.6 Real FM.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
4: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: മഴ പെയ്യുമ്പോൾ കാടൊരിക്കലും നിശബ്ദമാകാറില്ല. ഇലകളിൽ തുള്ളിയിടുന്ന ജലനാദവും മണ്ണിൽ നിന്നും ഉയരുന്ന മണവുമൊക്കെ ചേർന്ന് പ്രകൃതി ഒരപൂർവ സംഗീത സന്ധ്യ ഒരുക്കും. അത്തരം മഴക്കാടുകളുടെ നനുത്ത ആത്മാവിനെ സ്വരങ്ങളാക്കി മലയാളിയുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയ ഗാനമാണ് ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പിവ എന്ന് തുടങ്ങുന്ന ഗാനം. ഒ എൻ വിയുടെ കവിതാ സൗന്ദര്യവും ഇളയരാജയുടെ മാന്ത്രിക സംഗീതവും ജാനകിയമ്മയുടെ മഴത്തുള്ളി പോലുള്ള ശബ്ദവും ചേർന്നപ്പോൾ ഈ ഗാനം ഒരു പാട്ടിനപ്പുറം പ്രകൃതിയുടെ ശ്വാസമായി മാറി. ഇപ്പോൾ ആ സംഗീതമഴയുടെ മൃദുലസ്പർശം നമുക്കൊരുമിച്ച് ആസ്വദിക്കാം ഹണി ഡ്രോപ്സിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: മഴ ചിലപ്പോൾ സന്തോഷമാണ്, ചിലപ്പോൾ ഓർമ്മയാണ്, ചിലപ്പോൾ ഒരാളുടെ നിശബ്ദ സാന്നിധ്യവും. കാടിന്റെ ഇരുണ്ട പച്ചപ്പിലൂടെ മഴത്തുള്ളികൾ വഴുതി വീഴുമ്പോൾ മനുഷ്യഹൃദയത്തിലെ വിരഹങ്ങളും സ്വപ്നങ്ങളും കൂടുതൽ ആഴം നേടും. അത്തരം മഴയുടെയും മനസ്സിൻ്റെയും രഹസ്യഭാഷ പകർന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും മനോഹര ഗാനങ്ങളിൽ ഒന്നാണ് തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ഒന്നാം രാഗം പാടി എന്ന് തുടങ്ങുന്ന ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ ഹൃദയസ്പർശിയായ വരികളും രവീന്ദ്രനാഥിൻ്റെ മധുരമാർന്ന സംഗീതവും വേണുഗോപാലിൻ്റെയും ചിത്രയുടെയും ആത്മാവിൽ തൊടുന്ന ആലാപനവും ചേർന്നപ്പോൾ ഈ ഗാനം മലയാളിക്ക് ഒരു മഴ രാത്രിയുടെ ഓർമ്മയായി മാറി. കാടിൻ്റെ നനവും മഴയുടെ സംഗീതവും ഹൃദയത്തിൽ നിറച്ച് കേൾക്കാം ഒന്നാം രാഗം.

0: പുത്തരത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് വിനോദ് ബി കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
5: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
6: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
9: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: വെനസ്വേലയസ് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ടു ബി ഓൺ എ 5-day വിസിറ്റ് ടു ഇന്ത്യ ബിഗിനിംഗ് ടുഡേ. Senior Congress leader DK Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. West Bengal Chief Minister Subhendu Adhikari to launch Annapurna Yojana to provide 3000 rupees every month to eligible women in the state today. Bangladesh Foreign Minister Khalilur Rahman elected President of 81st session of UN General Assembly. External Affairs Minister Dr. S. Jaishankar congratulates him. Germany removes airport transit visa requirement for Indian nationals beginning today. New Delhi says the move will further enhance people-to-people ties between India and Germany. And in women's cricket, hosts England beat India by 6 wickets in third and final T20 international to seal 3-match series 2-1. And now the news in detail. Acting President of Venezuela, Delcy Rodriguez, will be on a 5-day visit to India beginning today. She will be accompanied by a high-level delegation, including Ministers of Foreign Affairs, Economy and Finance, and Science and Technology. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said, Ms. Rodriguez will hold bilateral discussions with Prime Minister Narendra Modi during her visit.
10: The discussions will involve full spectrum of India-Venezuela relations and explore avenues for further cooperation in the areas of energy, trade, investment, pharmaceuticals, healthcare, transportation and renewable energy. India is an important

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
2: കണ്ണുങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: കണ്ണുങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണുങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദന് ആദരം. കോഴിക്കോട് ജനിച്ച് മലപ്പുറത്തേക്ക് ചേക്കേറിയ ദയാനന്ദൻ ചെല്ലുന്നിടത്തെല്ലാം ചുറ്റുമുള്ള മനുഷ്യരെ കലകൊണ്ടും സ്നേഹം കൊണ്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ആർട്ടിസ്റ്റ് പോൾ കല്ലാനോട്:
6: ആർട്ടിസ്റ്റ് ദയാനന്ദൻ ഒട്ടേറെ സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു സമാ

0: വ്യവഹാരമായി തൻ്റെ മനസ്സിനെ മാറ്റിയ ഒരു കലാകാരനാണ്. ഒരർത്ഥത്തിൽ സ്വപ്നാത്മകമായ എന്ന് ഞാൻ പറയുന്നതിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. ഒന്ന്, ദയാനന്ദൻ്റെ കലാലോകത്തിന് ഉണ്ടായിരുന്ന ഒരു സ്വപ്നാത്മകത, അതായത് ഒരുതരം റൊമാൻറ്റിക് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പരിവേഷം, അതിൽ നിറയെ സ്വപ്നങ്ങളുടെയും മാത്രമല്ല കുറേ ഓർമ്മകളുടെയും അംശമുണ്ടായിരുന്നു. സുഗതകുമാരിയുടെ കവിതയിൽ നമ്മൾ കണ്ടെത്തുന്ന ഉപേക്ഷിക്കാനാവാത്ത ഒരാകർഷണീയതയും ഒരു സ്വപ്നാത്മകതയും ഭ്രമാത്മകത തീരെയില്ലാത്ത ഒരു സൗമ്യതയും ദയാനന്ദൻ്റെ ചിത്രങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ്റെ പെരുമാറ്റങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ പങ്കിടാറുള്ള ചിന്തകൾക്കും ഉണ്ടായിരുന്നു. അത് ഒരു ഒരു കലാകാരൻ്റെ സമീപന രീതിയാവാം, അല്ലെങ്കിൽ ഒടുവിൽ ഒരു ജീവിതം കൊണ്ട് കണ്ടെത്തിയ ഒരു ആവിഷ്കാര മാതൃകയാവാം. എന്തുമാവട്ടെ, ദയാനന്ദൻ ഈ സൗഹൃദം വാരി വിതറി, സ്നേഹം വാരി വിതറി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യ അക്ഷരങ്ങൾ ദയ വാരി വിതറി ആനന്ദം കൊണ്ട ഒരാളാണ്. അതുകൊണ്ട് ദയാനന്ദന് ധാരാളം സുഹൃത്തുക്കളുണ്ടായി, ദയാനന്ദന് ധാരാളം ശിഷ്യന്മാരുണ്ടായി. ഈ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമല്ലാത്ത ഇതര സ്വഭാവക്കാരായ കലാകാരന്മാരുണ്ടായി. അനേക കലകളിലുള്ള, അതായത് സിനിമയാവാം, നാടകമാവാം, നോവലാവാം, ചെറുകഥയാവാം, മറ്റ് കലകൾ, അതൊന്നും അന്യമായ ഒരു ആസ്വാദകനോ സൃഷ്ടാവോ ആയിരുന്നില്ല ദയാനന്ദൻ. എല്ലാറ്റിനെയും അദ്ദേഹം സ്വീകരിച്ചു, സ്നേഹിച്ചു. ഈ സ്നേഹവും സ്വീകാര്യതയുമൊക്കെ ഒരൊറ്റ മാനദണ്ഡം വെച്ചതാണ്: നന്നാവണം, അഴകുള്ളതാവണം, അന്തസ്സുള്ളതാവണം, ആത്മാർത്ഥതയുള്ളതാവണം എന്നൊരു ഒരു ഒറ്റ മാനദണ്ഡത്തിലാണ് അദ്ദേഹം എല്ലാറ്റിനെയും വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്വപ്നവും ഒരു ഓർമ്മയും ആയി അദ്ദേഹത്തെ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോ അദ്ദേഹത്തിൻ്റെ രചനകളോ ജീവിതവും ആയി പരിചയപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ യൂണിവേഴ്സൽ ആർട്സിലെ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്താണ് ദയാനന്ദൻ അവിടെ ഒരു വിദ്യാർത്ഥിയായി വന്ന് ചേരുന്നത്. അത് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂടെ പിന്നെ എന്തിനാണെന്നറിയില്ല കൂട്ടിച്ചേർക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടാണ്. ഞാനാണ് മൂത്തത്, എന്നേക്കാൾ പ്രായം കുറവാണ് മാഷ്ക്ക്, പക്ഷേ മാഷ് എൻ്റെ അധ്യാപകനാണ് എന്ന് പറയുമായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയും ഗുരുശിഷ്യ ബന്ധം പോലെ ഉള്ള ഒരു സൗഹൃദവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വപ്നാത്മകമായ ഒരു ആലിംഗനം പോലെയുള്ള ബന്ധമായിരുന്നു. ഒരു 50 വർഷത്തിനൊക്കെ അപ്പുറത്താണ് ഈ സൗഹൃദം ആരംഭിക്കുന്നത്. അത് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ പല മട്ടിൽ പരസ്പരം കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ലോകത്തിന്, ഒരു കലയുടെ ലോകത്തിന്, ഒരു സഹൃദയ ലോകത്തിന് എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് ദയാനന്ദൻ ഒരു ഉപമ ഇല്ലാത്ത അനുപമമായ ഒരു സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: കവി വി പി ഷൗക്കത്തലി.
2: ആർട്ടിസ്റ്റ് ദയാനന്ദൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം തീർത്ത ദുഃഖകരമായ അവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട തട്ടകമായിരുന്ന മലപ്പുറവും മലപ്പുറത്തെ കലാസ്വാദകരും. KCS പണിക്കർ, പത്മിനി, നമ്പൂതിരി, AS അക്കിത്തനാരായണൻ, വിശ്വനാഥൻ, കൃഷ്ണകുമാർ, സഗീർ തുടങ്ങി പഴയ തലമുറയിലെ ഒട്ടനവധി ചിത്രകാരന്മാർ, പുതിയ തലമുറയിലെ സർഗധനരായ നിരവധി ചിത്രകാരന്മാർ, ഏറെ ചനലോത്സുകവും സൗന്ദര്യദീപ്തവുമാണ് മലപ്പുറത്തിൻ്റെ ചിത്രകലാമണ്ഡലം. ഈ താവഴിയിൽ ഏറെ വ്യത്യസ്തമായ ഒരു കർമ്മപഥത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. മൗലികതയുള്ള മികച്ച ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല ദയാനന്ദൻ. ചിത്രകലയെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടി അദ്ദേഹം നിർവഹിച്ച സേവനങ്ങളുടെ പേരിലായിരിക്കും ദയാനന്ദൻ വരുംകാലത്ത് ഓർമ്മിക്കപ്പെടുക. മലപ്പുറത്തെ ചിത്രകാരന്മാർക്കൊരു ആർട്ട് ഗാലറി എന്ന സ്വപ്നത്തിൻ്റെ പ്രൗഢമായ പ്രതിനിധാനമാണ് കോട്ടക്കുന്നിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി. പുതുമുറയിലെ ചിത്രകാരന്മാർക്ക് വേണ്ടി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ

0: സംഘടിപ്പിക്കപ്പെട്ട ചിത്രകലാ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജില്ലയിലെ ആഘോഷ പരിപാടികൾക്ക് അഴകും അർത്ഥവും നൽകുന്ന ചലന നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ എന്നിങ്ങനെ ജില്ലയിൽ ഒരൊറ്റ ചിത്രകലാ സംരംഭവും ദയാനന്ദനില്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരിക്കലും ഒരിക്കലും നിറമങ്ങാത്ത ചിത്രസൗന്ദര്യമായി എന്നെന്നും മലപ്പുറം കാത്തുവയ്ക്കും ഈ കലാകാരൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളെ.
1: പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ കെ വി ഷാജി.
2: ചിത്രകലയെ സാമൂഹ്യ പ്രതിബദ്ധതയുമായി കണ്ണിചേർത്ത ഒരു ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. അദ്ദേഹത്തിന്റെ കലാപക്ഷം രേഖപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ചിത്രകലാരംഗത്ത് പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിനും ആ ചിത്രകല മാത്രമല്ല അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർട്ടിസ്റ്റുകളായി രൂപപ്പെടുത്തിയെടുക്കുന്നതിലും കേരളത്തിൽ ആർട്ടിസ്റ്റ് ദയാനന്ദനോളം ജീവിതം സമർപ്പിച്ച മറ്റൊരു കലാകാരനെ, ഒരു ചിത്രകാരനെ നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിരവധി കുട്ടികളെ ചിത്രകലാ രംഗത്തേക്ക് കൊണ്ടുവരികയും അവരൊക്കെ തന്നെ പ്രശസ്തരായ ചിത്രകാരായി അറിയപ്പെടുകയും ചിത്രകലാ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ദയേട്ടൻ നമ്മൾ വിട്ടുപിരിയുന്നത്. മലപ്പുറത്ത് കോട്ടക്കുന്നിൽ ഒരു കാരണവശാലും ബ്രഷ് കയ്യിലേന്തി ചിത്രം വരയ്ക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയില്ലായിരുന്ന കോട്ടക്കുന്നിലെ ജസ്ഫറിനെയും അതുപോലെ തന്നെ ഷരീബയെയും കലാപരമായി യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും പാരമ്പര്യവുമില്ലാതിരുന്ന ഷബീബയെപ്പോലുള്ള കുട്ടിയെ ചിത്രകലാരംഗത്തേക്ക് കൊണ്ടുവന്നതും ദയേട്ടന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദയേട്ടന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളുടെ ചിത്രകലാ രംഗത്തേക്ക് സജീവമാവുകയും തന്റെ കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ കുട്ടികളെ ചിത്രരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ തന്റെ വീടിന് സമീപത്തെ ഒരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റിന്റെ ഹെൽപ്പറായി, ഒരു പെയിന്ററുടെ ഹെൽപ്പറായി ജോലിക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ വന്നതാണ് സത്യത്തിൽ ദയാനന്ദനെ ആർട്ടിസ്റ്റായി ചിത്രകലാ രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വഴിത്തിരിവായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജോലിക്ക് പോകുന്ന സമയത്ത് ബാനറുകൾ എഴുതി തുടങ്ങുകയും അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് കൂടുതൽ ചിത്രകല ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്, വേണം എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ ചിത്രകലാ പഠനത്തിനായി എത്തിച്ചേരുന്നത്. അവിടെ അധ്യാപകരായിട്ടുള്ള ശ്രീ രവി, അതുപോലെ തന്നെ ശ്രീ പോൾ കല്ലാനോട് തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ ആണ് ശാസ്ത്രീയമായ ഒരു ചിത്രകലാ രംഗത്തേക്ക്, അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് ദയേട്ടൻ എത്തിച്ചേരുന്നത്. അത്തരത്തിൽ പിന്നീട് അക്കാദമികമായി ആർജിച്ചെടുത്ത ചിത്രകലാ സംസ്കാരത്തെ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചിത്രകലാ സങ്കേതങ്ങളെ പുതിയ തലമുറകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നിലനിർത്തി പോരുകയും നിരവധി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കയ്യെഴുത്ത് മാഗസിനുകൾ സംഘടിപ്പിക്കുകയും ആ കയ്യെഴുത്ത് മാഗസിനുകൾ കുട്ടികളുടെ ആത്മപ്രകാശനത്തിനുള്ള ചിത്രകലയും കയ്യെഴുത്തും സാഹിത്യവും എല്ലാം സമന്വയിപ്പിക്കുന്ന കുട്ടികളുടെ സർഗാത്മക ഇടമാക്കി അത്തരം കയ്യെഴുത്ത് മാഗസിനുകളെ പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പരമാവധി കുട്ടികളെ ചിത്രകലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു ദയേട്ടന് എന്നുള്ളതാണ് അദ്ദേഹം ചിത്രകലാ രംഗത്ത് ചെയ്തിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും നടന്നിട്ടുള്ള പ്രശ്നാധിഷ്ഠിത സമരങ്ങളിലെല്ലാം ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്റെ ഐക്യം പറഞ്ഞിട്ടാണ് ശ്രീ ദയേട്ടൻ കാല യവനീയക്കുളിയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നടന്നിട്ടുള്ള ഏതൊരു തരത്തിലുള്ള സർഗാത്മക സമര ഇടങ്ങളിലെല്ലാം തന്നെ, പുരോഗമന ഇടങ്ങളിലെല്ലാം തന്നെ തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ ചിത്രകലാ ഇടപെടലുകൾ കൊണ്ടും എല്ലാം ഐക്യം പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട ദയേട്ടൻ യാത്ര പോയിട്ടുള്ളത്.
1: സിത്താറിസ്റ്റ് വിനോദ് ശങ്കരൻ.
3: ഏറെ സങ്കടകരമായ ഒരു ദിനമാണിന്ന് ദയാനന്ദേട്ടൻ നമ്മളെല്ലാവരും വിട്ടുപോയത്. എനിക്ക് പരിചയം 2000-ൽ ബറോഡയിൽ സിത്താറ് പഠിക്കാനും മറ്റും നിൽക്കുകയും 2000 ഇവിടെ കോഴിക്കോട് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിളിക്കുന്നു അനിലിന്റെ ഷോ

0: വിനോദ് അവിടെ വായിക്കണം, സിത്താറ് വായിക്കണം. ഞാൻ ആ സമയത്താണെങ്കിൽ വല്ലാത്ത പേടിയിലാണ്. ആ ഒരു വലിയ ഓഡിയൻസിനെ നോക്കി നിൽക്കാനാവാത്ത എങ്കിലും അത് ചെയ്തു. ദേവൻചേട്ടൻ എപ്പോഴും എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രകല ആണ് ഏറ്റവും പ്രിയമെങ്കിൽ തന്നെയും സംഗീതത്തിൻ്റെ നല്ല ധ്യാനശുദ്ധിയുള്ള ജ്ഞാനശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദനെ അനുശോചിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. നിർവഹണ സഹായം ആദിത്യൻ SS.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
4: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടിയിൽ ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ആർട്ട് കഫേ.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇന്ന് ആദ്യം കേൾക്കാം മധുരമീ ജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി ഹന ഫാത്തിം പാടിയ ഗാനം. ഗാനരചന മാത്യു സ്കറിയ, സംഗീതം അനന്തരാം അനിൽ.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആറ്റ് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം മധുവിധു എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന അരുൺ ആലത്ത്, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: മാലോകരെ, നിങ്ങൾ കറിയുമോ? വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: കണ്ണങ്കണ്ടി ആർട്ട് കഫെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ചത്താപ്പച്ച എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ, വിജയ് യേശുദാസ്, അനൂപ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ശങ്കർ ഹെസാൻ ലോയ്.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആറ്റ് കഫെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ആശകളായിരം എന്ന ചിത്രത്തിന് വേണ്ടി ജിതിൻ രാജ്, ശ്രുതി ശിവദാസ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം സനൽദേവ്.

FM പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിച്ചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. RSPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിച്ചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. മയക്കുമരുന്ന് നിയന്ത്രണ സഹകരണം സംബന്ധിച്ച ഇന്ത്യ മ്യാൻമർ 8-ാമത് ഉഭയകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അന്തർദേശീയ മയക്കുമരുന്ന് കടത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 വരെ. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 കോടി ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 2 വർഷത്തിനകമാണ് ഈ നേട്ടം. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം MLA രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. BJP ഇരിക്കൂർ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റും

0: ഗാനോപഹാരം. 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ആദ്യം മാജിക് മഷ്റൂം എന്ന ചിത്രത്തിലെ ഗാനം ശ്രേയ ഘോഷാൽ, ഹനാൻ ഷാ എന്നിവർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, നാദിർഷയുടെ സംഗീതം.

0: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
1: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഞാൻ കർണൻ ടു. ഈ ചിത്രത്തിന് വേണ്ടി ചിന്മയ് ശ്രീപാദ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, സി എസ് രാജന്റെ സംഗീതം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഇബിലിസ് എന്ന ചിത്രത്തിന് വേണ്ടി അശോക് ടി പൊന്നപ്പൻ പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഡോൺ വിൻസെന്റ്.

0: ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകത്തിന് ശേഷം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ മിഥുൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെർണിയ അഥവാ കുടലിറക്കമാണ്. നമുക്ക് ആദ്യം തന്നെ ഹെർണിയ എന്താണെന്ന് നോക്കാം. നമ്മുടെ വയറിന്റെ ഭിത്തി, അതിന്റെ പേശികളുടെ ബലക്കുറവ് മൂലം നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള കുടലോ കുടലിനോട് ചേർന്ന് നിൽക്കുന്ന കൊഴുപ്പിന്റെ ഭാഗങ്ങളോ പുറത്തേക്ക് തള്ളി വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒ പി ഡിയിൽ വരുമ്പോൾ നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുമ്പോൾ പേഷ്യൻസിന് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. ആദ്യം തന്നെ അവർ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, ഡോക്ടർ, ഇതൊരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണോ അതോ ഇതിന് സർജറി നിർബന്ധമാണോ? നമ്മൾ ഐതർ ഇത് നമ്മൾ നൂല് വെച്ചിട്ട് തുന്നി അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മളൊരു വല പോലത്തെ സാധനം വെച്ചിട്ട് അടയ്ക്കണം, മെഷ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. സോ ഇത് നമ്മളൊരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല, ഇതിന് സർജറി നിർബന്ധമാണ്. രണ്ടാമത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, ഇപ്പൊ അസുഖം കണ്ടുപിടിച്ചു, നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സംസാരിക്കുമ്പോൾ അവരുടെ പ്രധാന സംശയം എന്ന് പറയുന്നത്, ഡോക്ടർ, ഇതിനൊരു കീഹോൾ സർജറി ആണോ അതോ ഒരു ഓപ്പൺ സർജറി ആണോ ഇതിന് ഉത്തമം? അപ്പൊ ഇതിന് നമുക്കൊരു ഡയറക്റ്റ് ആൻസർ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പല പേഷ്യന്റിന്റെ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ചിലപ്പോൾ പല പേഷ്യൻസിനും മുമ്പ് രണ്ടോ മൂന്നോ ഓപ്പൺ സർജറി ചെയ്ത പേഷ്യൻസിന് ഇതിൽ ആ പേഷ്യൻസിന് വയറ്റിന്റെ ഉള്ളിലുള്ള കുടലിന്റെ ഭാഗങ്ങളിൽ ഒട്ടിപ്പിടുത്തം വളരെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ നമുക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില പേഷ്യൻസ് വളരെ വലിയ ഹെർണിയാസ്, അതായത് ഒരു 20 സെന്റിമീറ്റർ അതിന്റെ കൂടുതലുള്ള ഹെർണിയ ഉള്ള പേഷ്യൻസ്, അവര് വയറിന്റെ ഉള്ളിലുള്ള കുടലിന്റെ ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ടും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥ, ഇതിന് നമ്മൾ ലോസ് ഓഫ് ഡൊമൈൻ എന്ന് പറയും. ഇങ്ങനെയുള്ള പേഷ്യൻസിനും നമുക്കൊരു താക്കോൽദ്വാര ശസ്ത്രക്രിയ സാധ്യമല്ല. നെക്സ്റ്റ് സെറ്റ് ഓഫ് പേഷ്യൻസ് പറയുന്നത് ഹൈ റിസ്ക് പേഷ്യൻസ്. ചില പേഷ്യൻസിന്റെ ഹൃദയത്തിന്റെ പമ്പിംഗ് വളരെ കുറവായിരിക്കും, ചില പേഷ്യൻസിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അവര് പലപ്പോഴും ചോദിക്കുന്നത്, ഡോക്ടർ, ഈ വല അല്ലെങ്കിൽ മെഷ് നമ്മൾ ഈ സർജറിക്ക് നിർബന്ധമാണോ എന്നുള്ളതാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് വളരെ ചെറിയ ഹെർണിയാസ്, അതായത് 2 സെന്റിമീറ്ററിൽ താഴെയുള്ള ഹെർണിയാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് തുന്നി നൂല് വെച്ച് മാത്രം അടയ്ക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് വീണ്ടും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഷ് വെച്ചിട്ട് ഹെർണിയ ചികിത്സിക്കുക എന്നുള്ളതാണ്. സോ മെഷ് എല്ലാ ഹെർണിയ പേഷ്യൻസിനും കമ്പൽസറി ആണ്. ഇനി അടുത്ത അവരുടെ പ്രധാനപ്പെട്ട സംശയം.

0: എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെർണിയ ഈ പേഷ്യൻസ് തന്നെ പല പ്രൊഫഷനിലുള്ള പേഷ്യൻസ് ആയിരിക്കും. അതായത് അവർ നമ്മൾ IT പ്രൊഫഷൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവും, ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ പ്രധാന സംശയം ഈ സർജറി കഴിഞ്ഞാൽ നമുക്ക് പഴയ ആക്ടിവിറ്റീസ്, നോർമൽ ആക്ടിവിറ്റീസ് നമുക്ക് എപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പലരുടെയും പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ ഇതൊരു താക്കോൽദ്വാര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമ്മൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആർക്കും അഡ്വൈസ് ചെയ്യുന്നില്ല. അതായത് ഐദർ നമ്മളിപ്പോൾ മോർണിംഗ് സർജറി കഴിഞ്ഞ പേഷ്യന് നമ്മൾ ഈവനിങ് തന്നെ നമ്മൾ ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിൻ്റെ ഉള്ളിൽ നടക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യും. ഇത് പേഷ്യൻസിൻ്റെ റെസ്പിറേറ്ററി ഫങ്ഷൻസ്, ബൗൽ മൂവ്മെൻറ്റ്സ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. പേഷ്യൻസിന് തന്നെ ഒരു വെൽബീയിങ് ഒരു ഫീല് വരും. നോർമൽ റിക്കവറി ടൈം ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് 2 to 3 days ആണ്. അപ്പോൾ ഒരു 3 days കഴിഞ്ഞാൽ പേഷ്യൻസ്, അതായത് വീട്ടിൽ പോയാൽ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഡിസ്ചാർജ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്ന പേഷ്യൻസിന് അവർ 3 days കഴിഞ്ഞാൽ അവർക്ക് റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ അവർക്ക് നടക്കാം. ചെറിയ സ്റ്റെപ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്റ്റെപ്സ് കയറാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു 1 week കഴിഞ്ഞാൽ പേഷ്യൻസിന് നമ്മൾ ഔട്ട്ഡോർ വാക്കിംഗ് പറയും, വീട്ടിൻ്റെ പുറത്തിറങ്ങി നടക്കാം, ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഒരു 1 month കഴിഞ്ഞാൽ ചെറിയ ആക്ടിവിറ്റീസ്, അതായത് ജോഗിങ്, റണ്ണിങ്, ചെറിയ കാർഡിയോ, അതായത് മൈൽഡ് നമ്മളെ ട്രെഡ്മില്ല് ചെറുതായിട്ടുള്ള ഓട്ടം, അതൊക്കെ അവർക്ക് 1 month കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 month കഴിയുമ്പോഴും നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെവി വെയ്റ്റ്സ് ഒന്നും ഉയർത്താതിരിക്കുക 1 month കഴിഞ്ഞാലും. അത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 3 months മുതൽ 6 months വരെയാണ്. അപ്പോൾ ഒരു 3 months ശേഷം പേഷ്യൻസിന് വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ജിമ്മിൽ പോകുന്നവർക്ക് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യാം, സ്പോർട്സ് ആക്ടിവിറ്റീസ് ബാഡ്മിൻ്റൺ, ഫുട്ബോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു 3 months കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 6 months കഴിഞ്ഞാൽ അവർക്ക് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഒരു 6 months കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: ഗാനോപഹാരം 103.6 Real FM.
5: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ജോണി ജോണി എസ് അപ്പ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ പാടിയ ഗാനം. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: വാർത്താജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. പാഠമൊന്ന് പുതിയുഗ വിദ്യാലയം എന്ന സന്ദേശത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കി കുട്ടികൾ മുന്നേറണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭൌതിക സൌകര്യങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും ലോകോത്തര നിലവാരത്തിൽ നൈപുണ്യാധിഷ്ഠിത പഠനം ഉറപ്പാക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. 300,000+ വിദ്യാർത്ഥികളാണ് നവാഗതരായി ഈ അധ്യയന വർഷം വിദ്യാലയങ്ങളിലെത്തിയത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4-ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 35 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയ്ക്ക് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറെ ലഭിക്കുന്നത്. വോട്ടെടുപ്പിൽ ഷാനിമോൾക്ക് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലെ 1-ാം ഘട്ട ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭൂരിഭാഗം നിബന്ധനകളും അന്തിമമായതാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത. കരാറിന് അന്തിമരൂപം നൽകാൻ യുഎസ് പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. നാളെ വരെയാണ് ചർച്ചകൾ. വിപണി പ്രവേശം, തീരുവ ഇതര നടപടികൾ, കസ്റ്റംസ് വ്യാപാര നടപടിക്രമങ്ങൾ സുഗമമാക്കൽ, നിക്ഷേപ പ്രോത്സാഹനം തുടങ്ങിയ മേഖലകളിലെ താൽക്കാലിക കരാറുകൾക്ക് അന്തിമരൂപം നൽകുകയും ഭാവിയിലെ വിപുലമായ ചർച്ചകൾക്ക് അടിത്തറയിടുകയുമാണ് ലക്ഷ്യം. 2025-26 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ 2-ാമത്തെ വ്യാപാര പങ്കാളിയായിരുന്നു അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്ത് ഇന്ധനവും ഭക്ഷ്യധാന്യങ്ങളും വളവുമടക്കം അവശ്യ സാധനങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്രം. കാർഷിക ഉൽപ്പാദനം മികച്ച നിലയിലാണെന്നും ഭക്ഷ്യധാന്യ ലഭ്യതയിൽ രാജ്യം സുരക്ഷിതമാണെന്നും കേന്ദ്രം അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതിനാൽ ഇറക്കുമതി കുറയുകയും ഭക്ഷ്യശേഖരം കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു. അതേസമയം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. ക്രൂഡ് ഓയിൽ LPG വിതരണത്തിലെ തടസ്സങ്ങൾ ഇന്ധന സുരക്ഷയ്ക്കും വില സ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നതായി.

0: പോർട്ടുകളുണ്ട്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ യു എസ് വെടിനിർത്തൽ കരാറിനെ ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായതായാണ് അന്തർദേശീയ തലത്തിലെ പ്രധാന വാർത്ത. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. അതേസമയം ഇറാനുമായി ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും നെതന്യാഹുവുമായും ഹിസ്ബുല്ല പ്രതിനിധികളുമായും സംസാരിച്ചുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു.
1: വാർത്താജാലകം ഇന്ന് പുതിയ അധ്യയന വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വ്യക്തിക്കപ്പുറം കുടുംബങ്ങളിലും സമൂഹത്തിലും സ്വാധീനം ചെലുത്തുന്ന വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും പുതിയ കാലത്ത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കൂടുതലറിയാം. ഈ പതിപ്പിൽ അതിഥിയായി നമുക്കൊപ്പം കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന ചേവായൂർ എഇഒയും കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനുമായ മുഹമ്മദ് ലുക്മാൻ കെ. പാഠം ഒന്ന്, പുതുയുഗ വിദ്യാലയം എന്ന സന്ദേശവുമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ വിദ്യാർത്ഥികളെ വരവേറ്റു. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഓരോ അധ്യയന വർഷാരംഭവും പുതിയ തുടക്കവും പ്രതീക്ഷകളുമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനത്തിലൂന്നി അനുഭവാധിഷ്ഠിത പഠനത്തിന് മുൻതൂക്കം നൽകുന്ന രീതിയിൽ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷമൊരുക്കാനാണ് ഓരോ അധ്യയന വർഷവും വിദ്യാഭ്യാസ മേഖല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് അനിവാര്യമായ സാമൂഹ്യ മൂല്യങ്ങൾ പ്രതിഫലിക്കുമ്പോഴാണ് പഠനം കൂടുതൽ ഫലപ്രദമാകുന്നത്.
2: നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത അത് ശിശു കേന്ദ്രീകൃതവും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾച്ചേർത്തുള്ളതുമാണ് എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും പഠനശേഷിയും സാമൂഹിക വൈകാരിക വളർച്ചയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ചു വന്നത്. അത് തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയ രീതിയിൽ ഈ വർഷവും മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. കൂടാതെ നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതില് പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് അറിവ് അനുഭവങ്ങളിൽ നിന്ന് തന്നെ കുട്ടികൾ ശേഖരിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിനൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. കൂടാതെ വിമർശനാത്മക ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അക്കാദമിക മികവിനൊപ്പം കുട്ടികളിൽ മൂല്യബോധം, ജനാധിപത്യ ബോധം, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധങ്ങള്, അതേപോലെ ഇപ്പോൾ സമൂഹത്തിലെ ഏറെ കുറ്റകൃത്യങ്ങൾക്കൊക്കെ കാരണമാവുന്ന നവമാധ്യമങ്ങളുടെ ദുരുപയോഗം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ നമുക്ക് ഈ വർഷം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്.
1: സ്കൂൾ വിദ്യാഭ്യാസത്തിന് വ്യക്തിത്വ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്താമെന്നിരിക്കെ അത് അധ്യാപകരുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന തിരിച്ചറിവിന് പുതിയ കാലത്ത് ഏറെ പ്രാധാന്യമുണ്ട്. തിരക്കുപിടിച്ച ജീവിത സാഹചര്യങ്ങളും അണുകുടുംബ വ്യവസ്ഥയും നഗര കേന്ദ്രീകൃത ജീവിതശൈലിയുമെല്ലാം കുട്ടികളുടെ പഠനത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടുത്തരവാദിത്തത്തെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊപ്പം സമൂഹമാധ്യമങ്ങളുടെ അമിതോപയോഗവും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കുട്ടികൾക്കൊപ്പം സമയം ചെലവിടാനും അവരുടെ പഠനത്തിൽ പിന്തുണയേകാനും രക്ഷിതാക്കൾ അധ്യാപകർക്കൊപ്പം കൈകോർക്കേണ്ടത് അനിവാര്യമാണ്.
2: വിദ്യാഭ്യാസം എന്നത് സമഗ്ര വികസനമാണ്. കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും അവരിലെ മൂല്യബോധം വളർത്തുന്നതിലുമൊക്കെ അധ്യാപകർക്കുള്ളതുപോലെ രക്ഷിതാക്കൾക്കും തുല്യമായ പങ്കാളിത്തം ആവശ്യമാണ്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും പിന്തുണയും കിട്ടുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് സ്കൂളിൽ നിന്നുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പഠന പുരോഗതി, പെരുമാറ്റം, മാനസികാരോഗ്യം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ അധ്യാപകരും രക്ഷിതാക്കളും നിരന്തരമായി പരസ്പരം ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. പണ്ടത്തെ പോലെ കുട്ടികളെ താരതമ്യപ്പെടുത്തിയോ വഴക്ക് പറഞ്ഞോ ഒന്നും നമുക്ക് കുട്ടികളെ നേരായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവന്റെ കഴിവുകൾ തിരിച്ചറിയുകയും അത് വളർത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിച്ച് മാത്രമേ നമുക്ക് കുട്ടികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഈ കാര്യത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനുമൊക്കെ തുല്യമായ ഉത്തരവാദിത്തമുണ്ട്.
1: മികച്ച പഠനം സാധ്യമാകുന്നത് മികച്ച പഠനാന്തരീക്ഷത്തിൽ മാത്രമാണ്. ഓരോ ദിവസവും കുട്ടികൾ ഏറ്റവുമധികം സമയം ചെലവിടുന്ന വിദ്യാലയങ്ങൾ നല്ല ചിന്തകളുടെയും നല്ല കൂട്ടുകെട്ടുകളുടെയും സന്തോഷകരമായ ഇടങ്ങളാകണം. കുട്ടികളുടെ മാനസികോല്ലാസം ഉറപ്പാക്കാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കലാകായിക പ്രവർത്തനങ്ങളും മനഃശാസ്ത്ര കൗൺസിലിംഗും ഉൾപ്പെടെ സംരംഭങ്ങൾ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്.
2: ഓൾറൗണ്ട് ഡെവലപ്മെന്റ് സാധ്യമാകണമെങ്കിൽ മികച്ച

0: പഠന അന്തരീക്ഷവും അതോടൊപ്പം മികച്ച മാനസിക ആരോഗ്യവും കുട്ടിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ ഇതിനെ സഹായകമായിട്ട് വിവിധ കലാ കായിക പ്രവർത്തനങ്ങൾ, കൗൺസലിംഗ് സേവനങ്ങൾ, ക്ലാസ് പി ടി എ, മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളും നമ്മൾ സ്കൂളുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്ലാസ് അധ്യാപകർക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അവർക്ക് പിന്തുണ നൽകാനും വേണമെങ്കിൽ കൗൺസിലിംഗ് നൽകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് വീടുകളിലെ അന്തരീക്ഷവും. രക്ഷിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ഇടപെടുകയും ചെലവഴിക്കുകയും ചെയ്യുക വഴി കുട്ടികളുടെ പല പ്രശ്നങ്ങളും അവരുടെ പരിഹാരങ്ങളും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികളിലുള്ള പല പ്രശ്നങ്ങളും, ആത്മഹത്യാ പ്രവണത, ലഹരിക്കുള്ള അടിമപ്പെടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉദ്ദേശം കുട്ടികളുടെ മാനസികാരോഗ്യം വളർത്തുന്നതിനും സമഗ്രമായ വികസനത്തിന് സഹായിക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ്. ഇതൊക്കെയും നമുക്ക് ലഭ്യമാകുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെയാണ്.
1: പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. ഹൈടെക് ക്ലാസ് മുറികളും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളും മിക്ക പൊതുവിദ്യാലയങ്ങളിലുമുണ്ട്. എങ്കിലും പഠന നിലവാരത്തിലെ ആശങ്കയാവാം പലപ്പോഴും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞുവിടാൻ ചില രക്ഷിതാക്കളെയെങ്കിലും പ്രേരിപ്പിക്കുന്ന ഘടകം. ഇംഗ്ലീഷ് പഠനത്തിനടക്കം കൂടുതൽ പ്രാധാന്യം നൽകി പൊതു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിലെ ആരോഗ്യകരമായ മത്സരം ഗുണനിലവാരമുയർത്താൻ വഴിയൊരുക്കുന്നു. പുതിയ അധ്യയന വർഷം ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതും വിദ്യാഭ്യാസ ഗുണനിലവാരത്തിലെ മികവാണ്.
0: പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവൺമെന്റ് നന്നായി ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹൈടെക് ക്ലാസ് മുറികളോടുകൂടിയുള്ള ഡിജിറ്റൽ പഠന സൗകര്യങ്ങളുള്ള മികച്ച അക്കാദമിക നേട്ടങ്ങൾ കൈവരിക്കുന്ന സ്കൂളുകളാണ്. കുട്ടികൾ കുറവാണെങ്കിൽ പോലും മിക്കവാറും എല്ലാ സ്കൂളുകളും നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. എങ്കിലും ചില രക്ഷിതാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളോടുള്ള ഒരു ആകർഷണം തുടരുന്നുണ്ട്, അത് പറയാതെ വയ്യ. അതിനെ മറികടക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, തൊഴിൽ നൈപുണ്യ വികസനം, വ്യക്തിഗത പഠന പിന്തുണ തുടങ്ങിയ ഒരുപാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളൊക്കെ നമുക്കിപ്പോ ഇഷ്ടംപോലെയുണ്ട്. പഠന രീതികളും നമ്മൾ അതിൽ പിന്തുടരുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം സമൂഹത്തിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കാനും നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ.
1: അറിവ് പകർന്നു നൽകുന്നതിനപ്പുറം സാമൂഹ്യ മൂല്യങ്ങൾ ആർജിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയെന്നത് ഓരോ വിദ്യാലയത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ലിംഗസമത്വവും ജനാധിപത്യ മൂല്യങ്ങളും സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും വിദ്യാർത്ഥികൾ സ്വായത്തമാക്കേണ്ടത് അവരുടെ പഠന കാലയളവിലാണ്. ഇതാണ് ഭാവി തലമുറയിലെ സാമൂഹ്യ നന്മയുടെ അടിത്തറ. പുതിയ കാലത്ത് ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ വിദ്യാലയങ്ങളും അധ്യാപകരും നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ്.
0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശം. ഇവിടുന്ന് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടുണ്ട്. സഹിഷ്ണുത, സഹകരണം, ലിംഗസമത്വം തുടങ്ങിയിട്ട് ജനാധിപത്യ ബോധം, പരിസ്ഥിതിയെ കുറിച്ചുള്ള അവബോധം, ഇങ്ങനെയുള്ള ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിച്ചെടുക്കുന്നത് കൂടിച്ചേരലുകളിലൂടെയും പരസ്പര ഉള്ള ഇടപഴകലിലൂടെയൊക്കെ കുട്ടികൾ സ്വയമേവ നേടിയെടുക്കുന്നത് ആയ ചില സാമൂഹ്യ മര്യാദകളൊക്കെയും കുട്ടികൾ അങ്ങനെ നേടിയെടുക്കുന്നതാണ്. ഇതിനൊക്കെ ഉള്ള അടിസ്ഥാന സ്ഥലമാണ് പൊതുവിദ്യാലയങ്ങൾ. പക്ഷേ ഈ കാര്യത്തിലും നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. കൂടാതെ കുടുംബഘടനയിൽ പല മാറ്റങ്ങളും ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു തനത് സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള കുടുംബഘടന വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ് എന്ന് നമുക്കറിയാമല്ല. അതൊക്കെയും കുട്ടികളുടെ മൂല്യ ശോഷണത്തിന് ഒരു കാരണമാവുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഇതിനെയൊക്കെയും നമുക്ക് പക്ഷെ സ്കൂളിലുള്ള മറ്റു പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തരണം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
1: സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം വിദ്യാഭ്യാസ മേഖലയിലും നിരവധി ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. പഠനത്തിലും അധ്യാപനത്തിലുമെല്ലാം നിർമ്മിത ബുദ്ധി കടന്നുവരുന്ന കാലത്ത് സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപൂർണമായ ഉപയോഗത്തിന് പ്രാധാന്യമേറെയാണ്. മറ്റേതൊരു സാങ്കേതിക വിദ്യയെയും പോലെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന AI സംവിധാനങ്ങൾ പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്താശേഷിയെയും വിമർശനാത്മക സമീപനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അധ്യാപന രംഗത്തും AI ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല.
0: AI ഉൾപ്പെടെയുള്ള നവീന സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. നല്ലതായ രീതിയിൽ ഉപയോഗിച്ചാൽ അവ ഒട്ടേറെ ഗുണകരവുമാണ്. കുട്ടികളെ സംബന്ധിച്ച് വ്യക്തിഗതമായിട്ട് അറിവ് വർദ്ധിപ്പിക്കാനും മറ്റൊരാളുടെ സഹായം കൂടാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ സഹായകമാണ്. അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും തങ്ങളുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗപ്പെടും. പക്ഷേ സാങ്കേതിക വിദ്യയുടെ അമിത ആശ്രയത്വം, തെറ്റായ വിവരങ്ങളുടെ പ്രചരണം, സൃഷ്ടിപരമായ ചിന്തയുടെ കുറവ് തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികൾ ഇതിന്റെ

0: ഭാഗമായിട്ട് നമുക്ക് വരുന്നുണ്ട്. സ്വന്തമായി ചിന്തിച്ച് കണ്ടെത്തേണ്ടതിന് പകരം നേരെ AIയോട് ചോദിച്ച് വരുന്നൊരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. AIയെ ശരിക്കും ഒരു പഠന സഹായി എന്ന നിലയിലാണ് കാണേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ വളരെ നല്ലൊരു സംഗതിയാണ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും.
1: പുതിയ കാലത്തെ പുതിയ അധ്യയന വർഷം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും ഏറെയാണ്. സമൂഹത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നാളെയുടെ തലമുറ വളർന്നു വരുന്ന വിദ്യാലയങ്ങളും അവരെ വളർത്തിയെടുക്കുന്ന വീടകങ്ങളും സാമൂഹ്യ നന്മയുടെയും മൂല്യങ്ങളുടെയും വേദിയാകേണ്ടതുണ്ട്. പുതിയ ജീവിത സാഹചര്യങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിനും മികവിനുമായി സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താനും നമുക്കാവണം. നല്ല പൗരന്മാരായി വരും തലമുറയെ വാർത്തെടുക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും കൈകോർക്കണം. പുതിയ അധ്യയന വർഷം ഈ പ്രതീക്ഷകൾ പൂവണിയുമെന്ന് പ്രത്യാശിക്കാം.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായെത്തിയത് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന ചേവായൂർ AEO കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകനുമായ മുഹമ്മദ് ലുക്മാൻ കെ. ആശയം അവതരണം YP ഹബീബ് റഹ്മാൻ. ശബ്ദസാന്നിധ്യം അനുഷ ആത്മപ്രകാശ്. എഡിറ്റർ BK സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

103.6 റിയൽ എഫ്എമ്മിൽ ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം, ചിത്രം 1983. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, ശ്വേത എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: The Real FM 103.6.
4: FM പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIMലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലം മാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായുമാണ് കരാർ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപക മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2nd റൗണ്ടിൽ. കെ ശ്രീകാന്ത്, ലക്ഷ്യ സെൻ, മാളവിക ബെൻസൂദ് എന്നിവർ 1st റൗണ്ടിൽ പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലംമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലംമാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് മാതൃകയാക്കില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ പറഞ്ഞു. അന്യായമായി LDF ഗവൺമെന്റാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലംമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലംമാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലംമാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബില്ല് പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MLA, MPമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ

പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ജൂലൈ 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാകും. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധ മേഖല എന്നിവയുൾപ്പെടെ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമാണ് കരാർ ഒപ്പിട്ടത്. ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെയും അതത് മുഖ്യമന്ത്രിമാരുടെയും കുടിവെള്ള ശുചിത്വ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ 3 കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 10 ആണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 കോടി ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. 2 വർഷത്തിനകമാണ് നേട്ടം കൈവരിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതിലൂടെ സാധ്യമായതെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രേക്ഷകർക്ക് വിശ്വസനീയവും സമഗ്രവും വൈവിധ്യപൂർണവുമായ ഉള്ളടക്കം വാഗ്ദാനം ചെയ്യുന്ന തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേന വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. രാഷ്ട്രത്തിന്റെ ഈ നേട്ടത്തിൽ പ്രവർത്തിച്ച DRDO, വ്യോമസേന, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വികസന ഉൽപ്പാദന പങ്കാളികൾ, വ്യവസായ പങ്കാളികൾ എന്നിവരുടെ ശ്രമങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞു എന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്യായപരവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷകൾ ശനിയാഴ്ച വരെ സ്വീകരിക്കുമെന്ന് CBSE അറിയിച്ചു. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ സൌകര്യം ലഭ്യമാകൂ. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോകൻഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. RSPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലെ ബന്ധം ശക്തമാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ

0: മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം MLA രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. യോഗത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനന കാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. മത്സ്യങ്ങളുടെ വംശനാശത്തിനും ജലജീവ വൈവിധ്യത്തിന്റെ ശോഷണത്തിനും വഴിയൊരുക്കുന്നതാണ് ഊത്തപിടുത്തമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ 6 മാസം തടവും 10,000 രൂപ വരെ പിഴയും ഈടാക്കുമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത്. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്.
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: റീഗൽ ജ്വല്ലേഴ്സ്,
8: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
9: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,320 രൂപയ്ക്കും പവന് 114,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലറി ഗോൾഡ് റേറ്റ് കേൾക്കാം നാളെ രാവിലെ 10:30.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്,
8: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
9: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: പ്രിയ ഗീതം.
10: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 11 മണി വരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗീതങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495-236-6174, മറ്റൊരു നമ്പർ 236-6176. ഇനി ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447-444-800. പ്രിയഗീതത്തിൽ ഇന്ന് ആദ്യം മായാനദി എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഗാനം കേൾക്കാം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രിയ ഗീതം.
4: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം മന്ദാകിനി എന്ന ചിത്രത്തിനു വേണ്ടി ഡെപ്സി പാടിയ ഗാനം. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിപിൻ അശോക്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും അബ്ദുൽ നാസർ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: പ്രിയ ഗീതം
2: ഗീതത്തിൽ ഇനി കേൾക്കാം. ഷൊർണൂരിൽ നിന്ന് വനജ ആവശ്യപ്പെട്ട ഗാനം. നാലുമണിപ്പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി മാധുര്യം സംഘവും പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ദേവരാജൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: പ്രിയ ഗീതം.
6: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം കോഴിക്കോട് നിന്ന് ദേവൻ ആവശ്യപ്പെട്ട ഗാനം, മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി.

0: പ്രിയ ഗീതം.
1: ഗീതത്തിൽ ഇനി കേൾക്കാം. തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരൂരിൽ നിന്നും മിത്ര.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: പ്രിയ ഗീതം.
4: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം ചാവേർ എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത, ബേബി ജീൻ, സന്തോഷ് വർമ്മ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഹരീഷ് മോഹനൻ, സംഗീതം ജസ്റ്റിൻ വർഗീസ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കല്ലാച്ചിയിൽ നിന്നും ഷിബു.

FM പ്രധാന വാർത്തകൾ. ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും നൂലിൽ പൌരന്മാർ ഒന്നിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ശക്തി പലമടങ്ങ് വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭയിൽ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി അംഗങ്ങൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ നിലവിലെ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കും. തെരുവിൽ ഉപേക്ഷിക്കുന്ന അനാഥ രോഗികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെത്തിക്കുമ്പോൾ പ്രത്യേക വാർഡും പരിചരണ അനുമതിയും അനുവദിക്കണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വിശദീകരണം തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറും ബീച്ച് ആശുപത്രി സൂപ്രണ്ടും പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിരപ്പള്ളിയിൽ ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൌത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പന തോട്ടത്തിലെത്തിയ ആനകളെ ദൌത്യസംഘം വനത്തിലേക്ക് തുരത്തി. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിൽ കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തി. കർഷകർ ഭീതിയിലാണ്. ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാടിനടുത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. ഡെറാഡൂണിൽ ഗോവയെ 19 റൺസിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പരിപാടിയായ യുവർ ചോയ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവർ ചോയ്സ് ആരംഭിക്കുകയാണ്. ആദ്യമായി വടക്കുംനാഥൻ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, മച്ചാട് വാസന്തി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം രവീന്ദ്രൻ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440. യുവർ ചോയ്സിൽ അടുത്തതായി ഫറൂഖിൽ നിന്നും ഷാഫി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സ്ഫടികം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ, ചിത്ര എന്നിവർ പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് SP വെങ്കിടേഷ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: പത്താം വളവ് എന്ന ചിത്രത്തിൽ വിനായകന്റെ വരികൾക്ക് രഞ്ജൻ രാജ സംഗീതം നൽകി ഹരിചരൺ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും ജിഷ രാമൻ.

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. ഈ ഗാനം ആവശ്യപ്പെട്ടത് അത്താണിക്കലിൽ നിന്നും പ്രതീഷ്, പ്രവീൺ, മീര പ്രതീഷ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: മഞ്ചേരിയിൽ നിന്നും കുട്ടിമോൻ കുഞ്ഞിമോൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മീശ മാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ, ദേവാനന്ദ്, സുജാത എന്നിവർ പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വിയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. സുഹറയും കുടുംബവുമാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പാലക്കാട് കല്ലൂരിൽ നിന്നും മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ട ഗാനം. പോച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയത്. ചിത്രം ഒരു കുടക്കീഴിൽ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സിൽ അടുത്തതായി അനാർക്കലി എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. രാജീവ് നായരിന്റെ വരികൾക്ക് വിദ്യാസാഗറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സീന സുരേഷ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മണക്കടവിലുള്ള സുശീല സുരേഷ് കുമാറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വിഷുക്കണി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, സലീൽ ചൗധരി.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: ഇന്ന് ജന്മദിനമാഘോഷിക്കുന്ന ജയശങ്കറിന് വേണ്ടിയൊരു ഗാനം അപ്പു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പി സുന്ദരരാജൻ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: യുവർ ചോയ്സിൽ അടുത്തതായി അനശ്വരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. PK ഗോപിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നിർവഹിച്ച് SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മൂഴിക്കലിൽ നിന്നും രഞ്ജീഷ്, ഗിരീശൻ, മുനീർ, വിശ്വൻ എന്നിവർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സിൽ വീണ്ടും കാണാം ഇന്ന് ഉച്ചയ്ക്ക് 3-2.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ സിപിഐയുമായി ചർച്ച നടത്തിയതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇക്കാര്യത്തിൽ നിലപാട് എന്തെന്ന് സിപിഐഎം പറയട്ടെയെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരനെ അച്ഛൻ പൊള്ളലേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കാടാച്ചിറ മേലൂർ റോഡിൽ സ്കൂട്ടർ അപകടത്തിൽ യുവാവ് മരിച്ചു. മാമാക്കുന്ന് ജുമാ മസ്ജിദിന് സമീപം മുഹമ്മദ് റസലാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കാണ്.

0: നദിയോരം.
1: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: 40s NaCl, it is sodium chloride. Using in the kitchen, feeding to the kitten before the morning walk. Pachaklavan in the chemical name, basic copper carbonate. Cathode, anode, pipette, burette, barometer, thermometer, wattometer, hardometer.
1: What meter, sir?
0: Hardometer. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളുടെ മനസ്സിലാക്കാനുള്ള മെഷീൻ ചിക്കാഗോയിൽ ഒരു സായിപ്പ് കണ്ടുപിടിച്ചതാണ്. അതിങ്ങി വരട്ടെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. Why are you laughing?

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റ നടപടികൾ ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റുന്നതായി വി ജോയ് ആരോപിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടാനുസരണം സ്ഥലം മാറ്റം നൽകുകയാണെന്നും പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം 33 വകുപ്പുകളിൽ 207 സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതായും ജോയ് പറഞ്ഞു. ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
0: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥലം മാറ്റം സംബന്ധിച്ച് ജീവനക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അംഗങ്ങളുടെ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അംഗങ്ങൾ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് മതി എന്ന നിലപാടെടുത്തിരുന്നു. 5 സ്ഥലം കൂടി എഴുതി നൽകാൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ലെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ധനവില വർധനയിൽ സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതിനായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർ,

0: യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ BJP മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം ഇന്ന് പൂർത്തിയാകും. June 1 35 പുതിയ നിയമസഭാംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മന്ത്രിസഭയുടെ ആകെ അംഗബലം 41 ഉയർന്നു. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധമേഖല എന്നിവയുൾപ്പെടെ സഹകരണ ബാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിദേശകാര്യ, സാമ്പത്തിക, ധനകാര്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം ഡൽസി റോഡ്രിക്സിനൊപ്പം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചിലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മീലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ നാളെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വയനാട് താമരശ്ശേരി ചുരം ദേശീയപാത 766 വലിയ മൾട്ടി ആക്സൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടിയുടേതാണ് ഉത്തരവ്. വയനാട് നിന്ന് അരുൺ വിൻസെന്റ്.
1: കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
0: പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന്

പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ നിറച്ചു വയ്ക്കും. ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ

0: ഋതുശലഭം നീ മധുശലഭം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഗാനോത്സവത്തിലേക്ക് തത്സമയം വിളിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. 9400224440 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾക്ക് ഹായ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ മറുപടിക്ക് അനുസരിച്ച് ഗാനോത്സവം പരിപാടിയിൽ നിങ്ങൾക്ക് തത്സമയം സംസാരിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9400224440.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
1: ഇന്ന് 1-2 ഗാനോത്സവം തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9400224440 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾ ഹായ് അയക്കുക. നിങ്ങളുടെ ഹായ് അയക്കുന്നതിന് പ്രകാരം ഇവിടെ നിന്നും നിങ്ങളെ വിളിക്കുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി തത്സമയം വിളിക്കാം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഗാനോത്സവം തത്സമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആസ്വദിക്കൂ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെ ബഹുനില റെസ്റ്റോറന്റിന് തീപിടിച്ച് 20 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 37 പേരെ രക്ഷപ്പെടുത്തി. ഡൽഹി തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അവർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് വൈകിട്ട് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് നാമനിർദ്ദേശങ്ങൾ ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ധീരത, സാമൂഹിക സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കുക. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 40,000 CBSE വിദ്യാർത്ഥികൾ ഓൺലൈൻ പോർട്ടലിൽ പുനർമൂല്യനിർണയ അപേക്ഷകൾ സമർപ്പിച്ചതായി അധികൃതർ. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് ഇന്നലെയാണ് പോർട്ടൽ തുറന്നത്. ശക്തമായ മഴാ സാഹചര്യത്തിൽ നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ജാഫ്ന സർവകലാശാലയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായ പദ്ധതി ഇന്ത്യ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ച സ്കോളർഷിപ്പുകൾ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജ വിതരണം ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.
1: വെനീസിയ ബാത്ത്വേ.

0: അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയമുള്ളവരെ നമസ്കാരം. ഗാനോത്സവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. 2 മണിവരെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം, സംസാരിക്കാം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400024440 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് അയയ്ക്കുക, നിങ്ങളെ തിരിച്ചു വിളിക്കും. ആദ്യം മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം.

0: മാറ്റുന്നുണ്ട്.
1: നമ്മുടെ
0: മഴയൊക്കെ
1: കാലവർഷം,
0: വെയിൽ വരുന്നുണ്ട്.
1: അതെ കാലവർഷം ആരംഭിക്കുകയാണ്.
0: ആ ആ
1: അതെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
0: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
1: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
0: കുട്ടികൾ പുറത്താ പഠിക്ക.
1: പഠിക്കുകയാണോ? സ്കൂളിൽ പഠിക്കുന്നവരാണോ?
0: എന്താണ്?
1: സ്കൂളിൽ പഠിക്കുന്നവരാണോ?
0: അല്ല അല്ല,
1: മുതിർന്നവരാണല്ലേ.
0: ഇല്ല പുറത്ത്.
1: ഓക്കെ
0: ഒരാൾ
1: ഓക്കെ.
0: ബാംഗ്ലൂർ, ഒരാൾ മംഗലാപുരം.
1: അതെയോ? ഓക്കെ ശരി. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇന്ന് ഗാനോത്സവത്തിൽ ഏത് പാട്ടാണ് ആവശ്യം? പറഞ്ഞോളൂ, കേൾക്കാൻ ഇഷ്ടമുള്ള ഗാനം പറഞ്ഞോളൂ.
0: ഇതിലെ കൂടെവിടെ എന്ന സിനിമയിലെ ആടിവാക്കാറ്റ് ജാനകിയമ്മ പാടി.
1: അതെ, ആടിവാക്കാറ്റ്. കൂടെവിടെ സിനിമ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയുണ്ടോ? തിയേറ്ററിലെങ്ങാനും കണ്ട സിനിമയാണോ?
0: എല്ലാം തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, ഇങ്ങനെ ടി വി എന്ന് കണ്ടത്.
1: മമ്മൂട്ടിയും സുഹാസിനിയും അല്ലേ?
0: ആ ആ
1: അതെ. അപ്പോൾ എന്തായാലും ജിജി, വളരെ സന്തോഷം വിളിച്ചതിന്. പാട്ട് കേൾക്കാം.
0: ആ ശരി.
1: ഓക്കെ, താങ്ക് യു. കൂടെവിടെ എന്ന ഗാനം എന്ന ചിത്രത്തിൽ നിന്നും എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ജോൺസന്റെ സംഗീതം, ONV കുറുപ്പിൻ്റെ സംഗീതം, ക്ഷമിക്കണം, വരികൾ.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആരാണ്? പറഞ്ഞോളൂ.
1: ബേപ്പൂരിൽ നിന്ന് ജിജിയാണ്.
0: ജിജി.
1: ആ
0: ജിജി എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫാണ്.
0: ശരി, എന്താണ് ഇന്നത്തെ വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: നല്ല മഴയാണ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
6: നമസ്കാരം, ഞാൻ തിരൂരിൽ നിന്ന് ഗംഗാധരൻ.
5: ഗംഗാധരൻ എന്ത് ചെയ്യുന്നു?
6: ഞാൻ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു.
5: ശരി,
6: April 30 റിട്ടയർ ചെയ്തു.
5: ഓ, ഈ വർഷമാണ് റിട്ടയർ ചെയ്തത്. ഏത് സ്കൂളായിരുന്നു?
6: ഞാൻ പഠിച്ച സ്കൂൾ തന്നെ, തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി.
5: ആഹാ, അതൊരു ഭാഗ്യമാണോ അല്ലേ?
6: അതെ അതെ, അല്ല, പാലക്കാട് ജില്ലയില് 13 ജോലി ചെയ്തിട്ട് അവിടുന്ന് ഇന്റർഡിസ്ട് മേടിച്ചു വന്നതാ.
5: എന്നാലും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ തന്നെ
6: റിട്ടയർ
5: ചെയ്തു അല്ലേ? അപ്പോ നാട്ടുകാരായ ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകൻ കൂടിയാണ്.
6: അതെ അതെ.
5: ഏതായിരുന്നു വിഷയം?
6: ഞാൻ മലയാളം.
5: മലയാളമാണ്, ശരി. അപ്പൊ എന്താണ് റിട്ടയർമെന്റിന് ശേഷമുള്ള ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു തോന്നൽ?
6: റിട്ടയർഡ് ലൈഫ് ശരിക്കും ബോറിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് പ്രഭാഷണങ്ങൾ നടത്താനും അതുപോലെ കഥാകവിത ക്ലാസ്സുകളൊക്കെ നടത്താൻ പോവാറുണ്ട് ചില സ്കൂളുകളിലൊക്കെ. അങ്ങനെയൊക്കെ നേരം പോകും, പിന്നെ എഴുത്ത് വായന അങ്ങനെയൊക്കെ ഉണ്ട്.
5: അതെ, ആദ്യ ദിവസങ്ങൾ എന്തായാലും കുറച്ച് റിലാക്സേഷൻ ആയിരിക്കും, കാരണം വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞ്.
6: എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
5: ഇല്ല
6: അല്ല ഇല്ല, അങ്ങനെ ഒരു എനിക്കിപ്പോഴും സ്കൂളിൽ കുട്ടികളുടെ ശബ്ദത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഇപ്പോഴും തോന്നണേ.
5: അത് നല്ലൊരു കാര്യമാണ്, ജോലി അത്രത്തോളം ഇഷ്ടപ്പെടുക എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്.
6: അതെ
5: അതെ അതെ. എന്തായാലും
6: 4 പഠിപ്പിച്ചു.
5: എത്രയായിരുന്നു?
6: 34
5: കൊല്ലം പഠിപ്പിച്ചു.
6: അതെ അതെ,
5: വലിയൊരു ഭാഗ്യമാണ്. കാരണം കുറെ കുട്ടികൾക്ക് നല്ല അക്ഷരം പഠിപ്പിക്കുക, നല്ല ഭാവി ഉണ്ടാക്കാൻ നമ്മളായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ മലയാളമാകുമ്പോൾ മാതൃഭാഷയാണ് പഠിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഭാഷയും സാഹിത്യവും ഒക്കെ പഠിപ്പിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്.
6: അതെ അതെ.
5: അപ്പൊ എന്തായാലും ഗാനോത്സവത്തിൽ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്, പറഞ്ഞോളൂ.
6: എനിക്ക് അഭയം എന്ന സിനിമയിലെ സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു കവിത
5: പാട്ടായിട്ടുണ്ട്,
6: പാവം മാനവ ഹൃദയം.
5: അതെ,
6: ആ പാട്ട്
5: തീർച്ചയായിട്ടും സുഗതകുമാരി ടീച്ചർ.
6: അവിടെ എല്ലാരും, എന്റെ അമ്മ മരിക്കണത് വരെ റേഡിയോ, അമ്മ മരിക്കുമ്പോഴും തലഭാഗത്ത് കിടക്കയില് റേഡിയോ ഓണായിരുന്നു. കുട്ടിക്കാലം മുതല് റേഡിയോയുടെ ഒരു സന്തോഷ സഹചാരിയായിരുന്നു അമ്മ. ആ ഒരു സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും അത് കേൾക്കുന്നതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ലിസണേഴ്സ് ആണ് എന്നറിയുന്നതിൽ.
6: അതെ, ഇപ്പോഴും 11 അവസാനം നമ്മുടെ 11 നിർത്തുമ്പോൾ അതുവരെ ഞാൻ റേഡിയോ കേൾക്കും. ഇടയ്ക്ക്

0: ക്രിക്കറ്റൊക്കെ വന്നപ്പോൾ കുറച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാമുകൾ നല്ല പ്രോഗ്രാമുകളായിരുന്നു, ആ ഗാനലോക വീഥികളിലൊക്കെ അസ്ഥല പരിപാടിയായിരുന്നു.
1: അതെ,
0: നാടകമേള,
1: അതെ, നാടകോത്സവം,
0: നല്ല ഓരോ നമ്മുടെ നിലയങ്ങളും സ്പോൺസർ ചെയ്തതാണ് നാടകങ്ങൾ, അവതരിപ്പിച്ച നാടകങ്ങൾ ഉണ്ടായിരുന്നല്ലോ.
1: അതെ, അഖില കേരള റേഡിയോ നാടകോത്സവം,
0: റേഡിയോ നാടകോത്സവം പണ്ട് മുതൽക്കേ കേൾക്കാറുണ്ട്, ഇപ്രാവശ്യം വിടാതെ കേട്ടു. നല്ല പരിപാടികളാണ് റേഡിയോ, അത് കാരണം നമുക്ക് റേഡിയോ ഒഴിവാക്കാൻ വയ്യ. പ്രത്യേകിച്ച്
1: താങ്ക് യു
0: കോഴിക്കോട്,
1: അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അഭയം എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനം കേൾക്കാം. സുഗതകുമാരി ടീച്ചറുടെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ഗാനങ്ങൾ മാത്രമേ ചലച്ചിത്ര ഗാനങ്ങളായിട്ടുള്ളൂ, അല്ലെങ്കിൽ
0: സിനിമയിലെല്ലാം അങ്ങനെ കവികളുടെ, നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ
1: ഒരുപാട് പേരുടെ,
0: കാന്തമംബരം,
1: അതെ, ഒരുപാട് പേരുടെ കവിതകൾ ആ ഒരു സിനിമയിലെ ഗാനങ്ങളായിട്ടുണ്ട്.
0: ആ അതെ അതെ, അപ്പൊ അതിനോടൊരു പ്രത്യേക, മാത്രമല്ല മാനവ ഹൃദയം പൊതുവെ നമ്മളെല്ലാവരും മനസ്സിനെ കുറ്റപ്പെട്ടാറാണ്, പക്ഷെ ഒരു താരകയെ കാണുമ്പോൾ രാവു മറക്കും,
1: അതെ,
0: പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ അതെ,
0: വല്ലാതെ ആകർഷിക്കുന്ന വരികളാണ്.
1: തീർച്ചയായിട്ടും ഒരു സാഹിത്യ അധ്യാപകൻ കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് അത് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയാം. എന്തായാലും വളരെ സന്തോഷം,
0: വിളിച്ചതിനും സന്തോഷം. പാട്ടൊന്ന് കേൾപ്പിച്ചാൽ
1: ശരി,
0: അധികം
1: തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു,
0: നന്ദി നന്ദി നന്ദി, താങ്ക് യു, താങ്ക് യു.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

0: വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: സിന്ധു ആണ്, കുറ്റിക്കാട്ടൂരുന്ന്.
0: സിന്ധു, എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 4 മാസമായിട്ട് ലീവിലാണ്.
0: അതെയോ?
1: അതെ.
0: ഓക്കെ, ഇപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ?
1: ഇന്നത്തെ വിശേഷം
0: വീട്ടിൽ തന്നെയാണോ?
1: അത്യാവശ്യം മഴയൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്.
0: സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടോ വീട്ടില്?
1: സ്കൂളിലല്ല, പുറത്ത് പഠിക്കുകയാണ്.
0: ഓക്കെ, അവരൊക്കെ ഇപ്പൊ അവിടെയാണ് ഉള്ളത് അല്ലേ? കേരളത്തിന് പുറത്താണോ?
1: തൃശ്ശൂരാണ് മോള് പഠിക്കുന്നത്.
0: എന്തിനാ?
1: ഒരു മോള് ബഹ്റിനിലാണ്, അവളുടെ ഡെലിവറി ആവശ്യത്തിന് പോയതായിരുന്നു. ഞാൻ കുറച്ച് അങ്ങനെ ലീവിലായിരുന്നു. ഞാൻ പണിക്ക് പോണ സ്ഥലത്തുനിന്ന് ലീവ് ചോദിച്ച് പോയിട്ട് ഇപ്പൊ ഞാൻ നാട്ടിലെത്തിയിട്ട് ഇപ്പൊ 2 മാസമായി.
0: അത് ശരി. അപ്പോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബഹ്റൈനിലായിരുന്നു അല്ലേ?
1: അതെ അതെ
0: അതെ. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, ഗാനോത്സവത്തിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മണിമുറ്റത്താവണിപ്പന്തിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതാണ് വേണ്ടത്.
0: ഓക്കെ, തീർച്ചയായിട്ടും അത് കേൾക്കാം. വിദ്യാസാഗറിന്റെ ഈണം അല്ലേ? അതെ. അപ്പോ നമുക്ക് ഇനി ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം കേട്ടുകൊണ്ട് മടങ്ങിയെത്താം. സിന്ധു, വളരെ നന്ദി.
1: വലിയ ഇഷ്ടമാണ് ഈ പാട്ട്, അതാ ഞാൻ ഈ പാട്ട് പറഞ്ഞത്.
0: അപ്പൊ അവർക്ക് വേണ്ടി തന്നെ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ?
1: ഓ ആയിക്കോട്ടെ,
0: തീർച്ചയായിട്ടും. വളരെ നന്ദി.
1: താങ്ക് യു. ഓക്കെ ഓക്കെ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ കക്കോടിയിൽ നിന്ന് വസന്ത സുരേന്ദ്രൻ, പടിഞ്ഞാറ്റുമുറി.
1: ശരി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
2: വിശേഷം, രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴയില്ല.
1: എല്ലാവർക്കും പറയാനുള്ളത് മഴയുടെ വിശേഷമാണ് അല്ലേ? ജൂൺ ആയി കഴിഞ്ഞാൽ
2: വേണല്ലോ.
1: അതെ അതെ അതെ, നമുക്ക് ഈ കാലവർഷം തുടങ്ങിയാൽ പിന്നെ അതന്നെയാണല്ലോ വിശേഷം. ഇടിയും മഴയൊക്കെ ഉണ്ടോ രാത്രി?
2: രാത്രി മഴ ചെയ്തുണ്ട്.
1: ഉണ്ട്. ആ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ സ്വന്തം ഉള്ളു വീട്ടിൽ. ഭർത്താവ് ജോലിക്ക് പോയി, മക്കള്, മോനും പോയി, പിന്നെ രണ്ട് മക്കള് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരാള് തൃശ്ശൂരാണ്, ഒരു കൊയിലാണ്ടിയാണ്.
1: അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് റേഡിയോ ഒക്കെ കേട്ട്?
2: വലിയ മോന്
1: തൃശ്ശൂർ ജോലിയാണ്.
2: അവിടെ കുടുംബ വീടൊക്കെ ആയിട്ടാണ് താമസിക്കുക. മോളാണ്, മോള് കോളേജിൽ എച്ചറ ആണ്. അവളെ കൊയിലാണ്ടിക്ക് കല്യാണം കഴിച്ച്. അപ്പോൾ അവിടെയാണ്.
1: അപ്പോ
2: ചെറിയ മോണ്ട് ഇവിടെ കല്യാണം കഴിഞ്ഞില്ല.
1: അപ്പൊ ചേച്ചി
2: ഹോസ്പിറ്റലിലാണ്, സുവിത്ത്.
1: അതെയോ, ഓക്കെ. അപ്പൊ അവരെല്ലാം രാവിലെ ആകുമ്പോ പോവും?
2: അച്ഛനും മോനൊക്കെ രാവിലെ പോകും. അച്ഛന് വർഷാപ്പാണ്.
1: എവിടെയാണ്?
2: അത് പൈമ്പറന്ന് പറഞ്ഞ
1: സ്ഥലത്ത്.
2: സ്വന്തം വീട്ടുകാർ തന്നെ.
1: അതെയോ, ഓക്കെ. അപ്പൊ രാവിലെ മുതല് റേഡിയോ പാട്ടുകളൊക്കെ കേട്ടിരിക്കുകയാണോ?
2: ഓ, റേഡിയോ ഞാനെപ്പോഴാണ് എണീക്കുന്നത്? 5 മണി കഴിഞ്ഞാ ഞാൻ തുറന്നുള്ളൂ. ഹിന്ദി പാട്ടൊക്കെ കേൾക്കാലോ.
1: അതെ അതെ അതെ,
2: റേഡിയോ എനിക്കിഷ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ച ഈ റേഡിയോ എന്റെ തലക്കുമ്പോ വെക്കണമെന്നറി മക്കളോട്.
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പറഞ്ഞോളൂ.
2: അത് ആരാരോ അരീരാരോ അച്ഛന്റെ മോൾ ആരാരോ

0: പാട്ടുണ്ടല്ലോ.
1: അതെ അതെ, യേശുദാസും ജാനകിയും പാടിയേ.
0: ആ
1: അതെ.
0: അത് എന്റെ വലിയ മോനെ ഒരു കുഞ്ഞുണ്ട്, ഇപ്പൊ ഒരു മോളാണ്,
1: ഓ
0: 2 മാസമായിട്ടുണ്ട്. ആ മോൾക്ക് വേണ്ടിട്ടാണ്.
1: ആ മോളെ ഈ പാട്ട് പാടി ഉറക്കാറുണ്ടോ?
0: ഒരു തൃശ്ശൂരാണ്, ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വന്നു പോയി. വലിയ മോനെ 1-ാം ക്ലാസ് 2-ലാണ്, മോന് സ്കൂള് തുറക്കുമ്പോ ഒരു പോയി.
1: അപ്പോ വീഡിയോ കോളിലാണ് കൂടുതലും കാണാറുള്ളതെന്ന് തോന്നുന്നു അല്ലേ?
0: ഓ വിളിക്കുകയോ ചെയ്യും.
1: അതെ അതെ അതെ. അപ്പോൾ എന്തായാലും ഇത് ആരാധന എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആരാരോ ആരിരാരോ നമുക്ക് പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം അല്ലേ?
0: ഓ
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ സന്തോഷം.
0: സന്തോഷം.
1: ശരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: ഹലോ, അരവിന്ദൻ, അരവിന്ദൻ വേങ്ങര.
3: വേങ്ങരയിൽ നിന്ന് അരവിന്ദൻ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം, എന്ത് ചെയ്യുന്നു?
4: ഹലോ,
3: കേൾക്കുന്നില്ലേ?
4: ഓക്കെ,
3: അരവിന്ദൻ എന്ത് ചെയ്യുന്നു?
4: ഞാൻ ടൈലറിംഗ് ആണ്, വേങ്ങര ടൈലറിംഗ് റെഡിമെയ്ഡ് ഫാൻസി ഷോപ്പ്.
3: അതെയോ, ഇപ്പോ സ്കൂള് തുറന്നു, അപ്പോ യൂണിഫോമിന്റെ ജോലികളൊക്കെ കുറെ ഉണ്ടായിരുന്നോ?
4: തിരക്കാണ്, സ്കൂൾ യൂണിഫോമിന്റെ ഒക്കെ തിരക്കാണ്, സീസൺ ആയതുകൊണ്ട്.
3: അതെയോ, കഴിഞ്ഞിട്ടില്ല തിരക്ക്? കഴിഞ്ഞിട്ടില്ലേ സ്കൂള് തുറന്നിട്ടും?
4: ഇല്ല, പോകാനാവുന്നുള്ളൂ.
3: അത് ശരി, കുട്ടികളുടെ യൂണിഫോമുകളൊക്കെ ഇനിയും കൊടുക്കാനുണ്ടാവും അല്ലേ?
4: കൊണ്ടുപോകാൻ കൊടുക്കാനുണ്ട്.
3: രാവിലെ
4: ഒരു 5:30 വന്ന് രാത്രി 12 മണി വരെയൊക്കെ വർക്ക് ചെയ്യും.
3: ഓ, അത്രയും നേരം വർക്ക് ചെയ്യോ? അത് ഈ സീസൺ ആയതുകൊണ്ടായിരിക്കും അല്ലേ?
4: ഹലോ,
3: സീസൺ ആയതുകൊണ്ടാണോ അത്രയും നേരം വർക്ക് ചെയ്യുന്നത്?
4: അതെ, സീസൺ ആയതുകൊണ്ടേ. മൂന്ന് പേരുണ്ട്.
3: ഓ, അത് ശരി. അപ്പോ പറഞ്ഞോളൂ, ഗാനോത്സവത്തിൽ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: ലേലം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ, പിന്നെ ഉരുകി ഉരുകി എന്നൊരു പാട്ടില്ലേ?
3: അതെ അതെ അതെ,
4: അതെന്റെ കടയിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ വേണ്ടി.
3: തീർച്ചയായിട്ടും, ആ സിനിമയിലെ സോമൻ, അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സീനിലെ ഒരു ഗാനമാണത്.
4: മനസ്സൊന്നും മായാത്തൊരു രംഗമാണ്.
3: അതെ അതെ അതെ. അപ്പൊ എന്തായാലും കടയിലെ എല്ലാവർക്കും വേണ്ടി ആ ഒരു ഗാനം
4: കേൾക്കാം.
3: അതെ അതെ, ഓക്കെ. അപ്പൊ സന്തോഷം.
4: ഓക്കെ,
3: താങ്ക് യു. ലേലം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഹൊറൈസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
6: നമസ്കാരം, സദാനന്ദനാണ് സംസാരിക്കുന്നത്.
5: എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
6: ഞാൻ കാക്കൂർ പഞ്ചായത്ത് പിസിപാലത്താണ് വിളിക്കുന്നത്.
5: പിസിപാലം?
6: ഞാന് റിട്ടയർഡ് ആർമിയാണ്, റിട്ടയർഡ് പോലീസാണ്.
5: അത് ശരി. ഓക്കെ, എവിടെയായിരുന്നു ആർമിയില് ജോലി ഉണ്ടായിരുന്നത്?
6: ആർമിയില് MEG, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. അത് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നു.
5: ഓക്കെ, അതിനുശേഷമായിരുന്നു പോലീസിൽ വന്നത്?
6: ഞാൻ ഇവിടെ 94 ഇവിടെ പോലീസിൽ വന്ന്, 97 ഇവിടെ സിറ്റിയിലായിരുന്നു.
5: അതെയോ? ഓക്കെ. അപ്പോ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് കുറേയായോ?
6: 10 കഴിഞ്ഞു.
5: ശരി. ഓക്കെ, ഇപ്പോ നമുക്ക് ഏതാണ് ഈ ഗാനോത്സവം പരിപാടിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾക്കേണ്ടത്? പറഞ്ഞോളൂ.
6: ഏതെങ്കിലും ഒരു പഴയ ഗാനം.
5: ഏതെങ്കിലും ഒരു പഴയ ഗാനം?
6: അതെ അതെ,
5: ഞങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു.
6: ഓക്കെ ഓക്കെ
5: ഓക്കെ. അപ്പോ നമുക്ക് ഒരു റയർ സോങ് ആയാലോ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെ ആവട്ടെ. ലതാ മങ്കേഷ്കർ പാടിയ ഒരു മലയാള ഗാനം, അങ്ങനെ നമുക്ക് അധികം ഗാനങ്ങളില്ലല്ലോ. സലീൽ ചൗധരിയുടെ ഈണത്തിൽ നെല്ല് എന്ന സിനിമയിൽ നിന്നാവട്ടെ, അത് തന്നെ. അപ്പോൾ ഒരു നമ്മുടെ ഇഷ്ടത്തിന് പറ്റിയൊരു പാട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പാട്ടാവണ്ടേ?
6: അതെ അതെ
5: അതെ. അപ്പോൾ നമുക്ക് നെല്ലിലെ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേട്ടുകൊണ്ട് മടങ്ങിയെത്താം. വളരെ നന്ദി. താങ്ക് യു.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
2: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ലൈനിൽ ആളില്ല എന്ന് തോന്നുന്നു. ഹലോ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ശശിധരനാണ്, ഫറൂഖ് കോളേജ്.
2: ഫറൂഖ് കോളേജ്, എന്ത് ചെയ്യുന്നു ശശിധരൻ?
3: ഞാൻ പെയിന്റിംഗ് വർക്കാണ്.
2: ആ,
3: സ്വർണ്ണപ്പണിയായിരുന്നു ആദ്യം.
2: അതെയോ, ഓക്കെ. ഇപ്പോ ജോലി സ്ഥലത്താണോ ഉള്ളത്?
3: അല്ലല്ല, മഴ കാരണം ജോലി കുറച്ച് കുറവാ.
2: ആണോ, ഓക്കെ. ആ ശരിയാണല്ലോ, ഈ ഒരു സമയ ആവുമ്പോഴേക്ക് ആളുകളിൽ ആ തരം പണികളെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതെ, ഓക്കെ. അപ്പോ പറഞ്ഞോളൂ, ഏത് സിനിമയിലെ പാട്ടാണ് വേണ്ടത്? യേശുദാസ് പാടിയ ഗാനമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. ഫഹദ് റാസയാണ്. അതെ അതെ,
3: ഓക്കെ.
2: അപ്പോ സന്തോഷം.
3: ഓക്കെ,
2: താങ്ക് യു.
3: ഓക്കെ.

0: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: രാഖിയാണ് സംസാരിക്കുന്നത്.
0: രാഖി, എവിടെ നിന്ന് വിളിക്കുന്നു?
1: പേരാമ്പ്ര, കൂത്താളി.
0: ശരി, എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഒരു പ്രീ സ്കൂൾ അധ്യാപികയായിരുന്നു.
0: ആ,
1: അപ്പം കുറച്ചായിട്ട് ലീവിലാണ്.
0: ശരി, നമ്മൾ പ്രിയഗീതത്തിൻ്റെ, സോറി, ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ തീരാറാവുകയാണ്. അവസാനത്തെ കോളറാണ്. അപ്പോൾ പാട്ട് പറഞ്ഞോളൂ, ഏതാണ് വേണ്ടത്?
1: വെൺചന്ദ്രലേഖയൊരു
0: അപ്സര സ്ത്രീ.
1: ചുക്ക് എന്ന സിനിമയിലെ.
0: അതെ അതെ അതെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഗാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വിളിച്ച ഒട്ടുമിക്ക ആളുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് വയലാർ എഴുതിയ ഗാനങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ ഒരു ഗാനത്തോടു കൂടി അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.

0: ഗാനോത്സവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനോത്സവം നാളെ ഉച്ചയ്ക്ക് 1-2 വീണ്ടും കേൾക്കാം. നിങ്ങളോടൊപ്പം ഞാൻ ഫഹദ് റാസ, സ്റ്റുഡിയോയിൽ കൂടെ മിത്ര.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹിയിലെ
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: വന്യമായ വഴികളിലൂടെ ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തിയ നാടകം തികച്ചും അപരിചിതമായ ദിക്കുകളിലേക്ക് പുതിയ രണ്ടു പാതകൾ തുറക്കുകയാണിന്ന്. ഒന്നിൽ നായകൻ നിക്കോവും മറ്റൊന്നിൽ കൂട്ടുകാരൻ റസുമഹീനും. നിക്കോവിൻ്റെ പെങ്ങൾ ഡോണിയയ്ക്ക് ലൂഷിൻ എന്നൊരാളുമായി പറഞ്ഞു വച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിൻ്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സുഡ്രികയിലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾനിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനം മടുത്ത് അലിയോവന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർ പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹീനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിൻ്റെ മകൾ, ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം.
1: നാടകം തുടർന്ന് കേൾക്കുക.
2: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
3: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
2: നിനക്കെന്ത് കാര്യം?
3: എടാ, നിങ്ങളെല്ലാം എന്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
4: പിന്നെ പോകണ്ടേ.
3: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
4: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
3: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
4: ബിസിനസ്സോ? അതിന് മൂലധനം?
3: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപൽ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപയിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
2: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
3: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
2: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
3: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
4: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
5: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
2: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനം എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
3: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. നമുക്കിവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
5: അല്ല, എന്താ ചേട്ടൻ എണീക്കുന്നത്? പോവുകയാണോ?
2: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണോന്ന് തോന്നുമല്ലോ.
4: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
2: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
4: നിനക്ക് എന്താ പറ്റിയത്?
2: എനിക്ക് പോകാതെ പറ്റില്ല.
4: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
2: എനിക്ക് സുഖം തോന്നുന്നില്ല. യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം. ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും

0: നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ എന്നെ പൂർണ്ണമായും മറന്നു കളയുക.
1: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
2: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ വിട്ടിട്ടോ?
0: സാരമില്ല മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരും, തീർച്ചയായും വരും.
1: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
3: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്, ഹൃദയശൂന്യനല്ല. അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം. ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോവ്, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഖീം, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്ക് എന്തു പറ്റി? നിനക്ക് എങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെ കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ. ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ, അവളുടെ അരികിലേക്ക് തന്നെ ആവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവേ?
1: ഇതാണോ നിന്റെ മുറി?
0: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
1: പറയാം, എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല, എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്നിറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടൊന്നും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങൾ ആകെ പരവശനായിരിക്കുന്നു, എന്തു പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ നീ എത്ര മെലിഞ്ഞിട്ടാണ്, വല്ലാതെ വിളർത്ത്.

0: മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്കെനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ് മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യമായി നിദാ ഫാസിലിന്റെ വരികൾക്ക് രമേശ് നാരായൺ സംഗീതം നൽകി ചിത്ര പാടിയ ഗസൽ.

0: ചിത്ര പാടിയ മനോഹരമായ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ആബിദ പർവീൻ പാടിയ ഒരു ഗസൽ ആസ്വദിക്കാം.

0: ആബിദ പർവീന്റെ ഗസലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: അക്ബർ ഹൈദരാബാദിയുടെ വരികൾക്ക് സംഗീതവും ആലാപനവും ഹരിഹരൻ നിർവഹിച്ച ഗസൽ ആസ്വദിക്കാം.

0: ഹരിഹരൻ പാടിയ ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മദൻമോഹൻ, ഗുൽഷാൻ ബാവര കൂട്ടുകെട്ടിൽ ലതാ മങ്കേഷ്കർ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ ഗസൽ.

ലതാ മങ്കേഷ്കർ, ഭൂപീന്ദർ സിംഗ് എന്നിവർ പാടിയ മനോഹരമായ ഒരു ഗസലാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 21 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി

നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബാംഗ്ലൂർ ലോക്ഭവനിൽ വൈകുന്നേരം 4 സത്യപ്രതിജ്ഞ. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്നും നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും പുരസ്കാരം ഏറ്റുവാങ്ങും. ആരവല്ലി മലനിരകളുടെ അതിർത്തി നിർണയം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് അവലോകനം ചെയ്യാൻ സുപ്രീംകോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി യുവർ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി വേഗം തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 9400224440. നമ്പർ ഒരിക്കൽ കൂടി, 9400224440. യുവർ ചോയ്സിൽ നീലത്താമര എന്ന ആ ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, സംഗീതം വിദ്യാസാഗർ.

യുവർ ചോയ്സിൽ അടുത്തതായി ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗാനം കേൾക്കാം. തിളക്കം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. രചന, സംഗീതം കൈതപ്രം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: രാജൻ കമ്മത്ത് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സന്ദർഭം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയത്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പാലയാട് നിന്നും ബാബു.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ശിവപ്രസാദ് പാലത്തിന്റെ ഇഷ്ടഗാനം കേൾക്കാം. യുവർ ചോയ്സിലൂടെ മഴവില് എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം മോഹൻ സിതാര.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: റഷ്യയിലെ ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദി കളേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ 2026 എന്ന പരിപാടിയിൽ ലോക പരിസ്ഥിതി ദിനമായ June 5 സാഹിത്യനഗരത്തിലെ വിവിധ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിൽ പരിസ്ഥിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സമൂഹ ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ചിത്രരചനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. താൽപര്യമുള്ള സ്കൂളുകളും അംഗനവാടികളും പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോഴിക്കോട് സിറ്റി ഓഫ് lit@gmail.com ഇമെയിലിൽ ഇന്ന് തന്നെ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495186487 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9495186487.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ അടുത്തതായി MLA മണി 10ാം ക്ലാസും ഗുസ്തിയും എന്ന ചിത്രത്തിൽ മുരുകൻ കാട്ടാക്കട, BK ഹരിനാരായണൻ, രാജേഷ് കൂട്ടുകെട്ടിൽ, കലാഭവൻ മണി സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സയന.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: മനസ്സിനക്കരെ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സ്നിഗ്ധ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സിൽ അടുത്തതായി ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി

0: റഷ്യയിലെ ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം സംഘടിപ്പിക്കുന്ന ദി കളേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൻസ്പിറേഷൻ 2026 എന്ന പരിപാടിയിൽ ലോക പരിസ്ഥിതി ദിനമായ June 5 സാഹിത്യനഗരത്തിലെ വിവിധ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിൽ പരിസ്ഥിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സമൂഹ ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ചിത്രരചനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഉലിയാനോവ്സ്ക് സാഹിത്യനഗരം പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. താൽപര്യമുള്ള സ്കൂളുകളും അംഗനവാടികളും പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോഴിക്കോട് cityoflit@gmail.com ഇമെയിലിൽ ഇന്ന് തന്നെ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495186487 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വെള്ളിയൂരിൽ നിന്നും അർജുൻ, ആർദ്ര എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നിത്യഹരിത നായകൻ എന്ന ചിത്രത്തിൽ ഹസീന എസ് ഖാനത്തിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നിർവഹിച്ച് മുഹമ്മദ് മക്ബൂൽ, മൻസൂർ, ജോത്സ്ന എന്നിവർ പാടിയത്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത് സംഗീതം നിർവഹിച്ച് എം ജി ശ്രീകുമാർ, സിതാര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുള്ളിമാൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വിദ്യ, വിവേക്, വീണ എന്നിവർ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: ദേവികയുടെ ഇഷ്ടഗാനം സീനിയേഴ്സ് എന്ന ചിത്രത്തിൽ ബെന്നി ദയാൽ, ലക്ഷ്മി എന്നിവർ പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾ, സംഗീതം അൽഫോൺസ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സിൽ അടുത്ത ദിവസം വീണ്ടും കാണാം.

FM പ്രധാന വാർത്തകൾ. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. SC.census.government.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. അടുത്ത മാസം 6 മുതൽ 9 വരെ എറണാകുളത്ത് നടക്കുന്ന ബ്രിക്സ് വനിതാ ശിശുക്ഷേമ മന്ത്രിമാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആരവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി.

പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കിയ US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: മ്യൂസിക് മിക്സ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മ്യൂസിക് മിക്സ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ആകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവകർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹ മാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
3: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങും അധികം അങ്ങനെ ഇല്ല. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്. അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡിയും നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.
2: ഓൺലൈനിലൂടെ പഠനം, പിന്നെ പരീക്ഷണം.
3: ഞാൻ അഗ്രികൾച്ചർ ഫുള്ള് ഓൺലൈൻ നോക്കി തന്നെയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുമ്പോൾ നോർത്തിലോട്ടൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഫീസ് ചോദിക്കുന്നത് 25,000-50,000 അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ MBA പഠിക്കുന്ന ടൈമിലാണ്, എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമേ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ അതിൻ്റെ ഫെർട്ടിലൈസറും സീഡും എല്ലാം വാങ്ങി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല റിസൾട്ട് കിട്ടി. MBA കഴിഞ്ഞപ്പോൾ തന്നെ പോളിയോസ് പണിഞ്ഞു. അത് SHM സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ പണിഞ്ഞു. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്ത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണേലും DDH ആണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്ല, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റന്റും ബാക്കിയുള്ളവരൊക്കെ ഫാം വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിനായിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ SHM സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിങ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. രണ്ട് പോളിഹൗസുകളും എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
2: പോളിഹൗസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ.
3: നമുക്ക് പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെസ്റ്റിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്തിപ്പം മഴയോ വെയിലോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൗസ് ആണ്. ഇപ്പോൾ പുറത്ത് ചെയ്യുന്നതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും.

0: അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫാൻ ആൻഡ് പാഡ് പോളിയസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം, അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പം ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാകും. പിന്നെ ഓപ്പണിംഗ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകും. പോളിയോസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ഐസിയുയിൽ കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും, അതേപോലെ തന്നെ ആയിരിക്കും പോളിയോസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളിയോസിൽ.
1: പോളിഹൗസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നത്.
0: പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൗസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാകുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷേ പോളിഹൗസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 kg, 7 kg വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 grams പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുംബർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുംബറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 kg പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുംബറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം, ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ട് പോകും, 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിലായിട്ടാണ് സെല്ല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിൽ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടുതന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
0: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 4-7 kg ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 months. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് ₹50, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് ₹80-90. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ₹150-250 പെർ കെ ജി കിട്ടാറുണ്ട്. കളർ ക്യാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ കെ ജി. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 rupees ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5-6 rupees ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 rupees വിത്ത്, വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണ് എന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നത്. പക്ഷേ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 sq ft ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിങ്, പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 months കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്, ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 days വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിൽ വന്ന് ഇന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമിൽ വന്ന് ഇന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതെങ്കിലും ഒരു 3-4 days ആയിരിക്കും എൻ്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല, അത് കൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ, അതായത് ടേൺകീ പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 years ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്, ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ ഫാമിൽ ഇടയ്ക്ക് വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ പോകാൻ പറ്റി.
1: ശ്രീ അമലിനെ പോലെ ധൈര്യമായി കടന്നുവരുന്ന അഭ്യസ്ത വിദ്യരുടെ മേഖലയായി മാറുകയാണ് കാർഷിക രംഗം. മികച്ച വരുമാനവും അന്തസ്സുമുള്ള ഒരു തൊഴിലായി ഇത് മാറുമ്പോൾ നാടിന് അഭിവൃദ്ധിയും യുവാക്കൾക്ക് മികച്ച തൊഴിലും കൈവരുന്നു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
1: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
1: കേരള കർഷകൻ മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമാന കമ്പനികളെ സഹായിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ വിമാന ഇന്ധന വില സ്ഥിരതാ ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ഒഡീഷയിലെ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. വോട്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാന

ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. SECensus.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അരാവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്ത് 28 ഓട്ടോമാറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കിഷോർ കുമാർ പാടിയത് ചിത്രം ആൻ മിലോ സജ്ജന.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: കിഷോർ കുമാർ പാടിയത് ചിത്രം അഭിമാൻ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഇനി ഹിമേഷ്, രേഷമ്യ, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയത് ചിത്രം റേഡിയോ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സമീർ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചിത്രം യാരിയാൻ, പാടിയത് മുഹമ്മദ് ഇർഫാൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി ആരംഭിച്ച മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബത്തിന്റെ പ്രതിവർഷ വരുമാന പരിധി 2 ലക്ഷം എന്നത് വർദ്ധിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കർണാടക മുഖ്യമന്ത്രിയെ DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമാറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി.

ഗാനകേളി. ഇന്നത്തെ ഗാനക്കളിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം യേശുദാസ് പാടിയത് ചിത്രം വിയറ്റ്നാം കോളനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: റഷ്യയിലെ ഉലിയനോവ്സ്ക് സാഹിത്യ നഗരം സംഘടിപ്പിക്കുന്ന ദി കളേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൻസ്പിരേഷൻ 2026 എന്ന പരിപാടിയിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 സാഹിത്യ നഗരത്തിലെ വിവിധ സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിൽ പരിസ്ഥിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സമൂഹ ചിത്രരചന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ചിത്രരചനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഉലിയനോവ്സ്ക് സാഹിത്യ നഗരം പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. താല്പര്യമുള്ള സ്കൂളുകളും അംഗനവാടികളും പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരും വയസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോഴിക്കോട് city@gmail.com എന്ന ഇമെയിൽ ഇത് തന്നെ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495186487. ഇനി
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ഗാനകേളിയിൽ ഇനി ചെങ്കോൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത് കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് ചിത്രപാടിയത്, ചിത്രം ദേവാസുരം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ചിത്രം മക്കൾ മഹാത്മ്യം, പാടിയത് MG ശ്രീകുമാർ. PK ഗോപിയുടെ വരികൾക്ക് സാജി പോളിന്റെ സംഗീതം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന്

0: സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: നാനോ ഡി കെ ശിവകുമാർ എംബ ഹെസരുനാഥ നാനോ കാനൂൻ മൂലക സ്ഥാപിതവാദ ഭാരതദ സംവിധാന വിഷയത്തിൽ നിജവാദ ശ്രദ്ധെ മത്തു നിഷ്ഠയെന്ന ഹൊന്നിരുത്തേനെന്തു നാനു ഭാരതദ സാർവഭൗമത്വന്ന മത്തു അഖണ്ഡതയെന്ന എത്തി ഹിടിയുത്തേനെന്തു ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ.
0: ಉಪಮುಖ್ಯಮಂತ್ರಿ ಜಿ ಪರಮೇಶ್ವರೇಯ 12 ಮಂತ್ರಿಮಾರും ಮುಖ್ಯಮಂತ್ರಿಕ್ಕೊಪ್ಪಂ ಸತ್ಯಪ್ರತಿಜ್ಞೆ ಜೈದು. ಕೆ ಎಚ್ ಮುನಿಯಪ್ಪ, ಕೆ ಜೆ ಜಾರ್ಜ್, ಪ್ರಿಯಂಕ್ ಗರ್ಗೆ, ಯು ಟಿ ಖಾದರ್, കൃഷ്ണ ഭൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2nd നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതി

0: ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ഗാനകേളി തുടരുന്നു. ഇനി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനരചനയും സംഗീതവും ശ്രീകുമാരൻ തമ്പി.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: പി കെ ഗോപിയുടെ വരികൾക്ക് മരകതമണിയുടെ സംഗീതം. ചിത്രം നീലഗിരി, പാടിയത് ചിത്ര.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി ചുക്കാൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ധീം തനക്ക് ധീം തനക്ക് ധീം തനക്ക് ഹൊയ്യാറോയ്,
1: ധീം തനക്ക് ധീം തനക്ക് ധീം തനക്ക്.

0: ഗാനകേളി.
1: സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുക്കാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകുന്നേരം തുറക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കേരള പോസ്റ്റൽ സർക്കിളിന്റെ കൊച്ചി സെൻട്രൽ റീജിയണൽ കാക്കനാടുള്ള ട്രാൻസ്ജെൻഡർ ക്രൈസിസ് മാനേജ്മെന്റ് സെന്ററിൽ പ്രത്യേക ആധാർ എൻറോൾമെന്റ് അപ്ഡേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: One, zero, three, point, six, real FM.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

0: 40s NaCl, it is sodium chloride. Using in the kitchen, feeding to the kitten before the morning walk. Pachaklavan in the chemical name, basic copper carbonate. Cathode, anode, pipette, burette, barometer, thermometer, wattometer, hydrometer.
1: What meter, sir?
0: Heartometer. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളുടെ മനസ്സിലാക്കാനുള്ള മെഷീൻ ചിക്കാഗോയിൽ ഒരു സായിപ്പ് കണ്ടുപിടിച്ചതാണ്. അതിങ്ങി വരട്ടെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. Why are you laughing?

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗെഡെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട TMC MLA ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ

0: പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

ആകാശവാണി കോഴിക്കോട്. യുവവാണി.

0: യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ടു വീൽസ്, വൺ പ്ലാനറ്റ് ആൻഡ് എ ഹോൾ ലോട്ട് ഓഫ് കാലിക്കറ്റ് സ്പിരിറ്റ്. യെസ്, വേൾഡ് ബൈസൈക്കിൾ ഡേ. നമ്മുടെ നഗരത്തെ പെഡലുകളിൽ ചലിപ്പിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതിനേക്കാൾ മറ്റെന്ത് സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്? സൈക്ലിംഗ് ഒരു വ്യായാമം മാത്രമല്ല, നീണ്ടു നിവർന്നു കിടക്കുന്ന ബീച്ച് റോഡുകളെ ആസ്വദിച്ചുകൊണ്ട് ഗതാഗത കുരുക്കുകളിൽ വഴികൾ കണ്ടെത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഇന്ന് കോഴിക്കോട് നിലകൊള്ളുന്നുണ്ട്, കാലിക്കറ്റ് പെഡ്ലേഴ്സ്. ഇന്ന് യുവവാണിയിൽ വിശേഷങ്ങൾ പങ്കിടാൻ കാലിക്കറ്റ് പെഡ്ലേഴ്സ് എന്ന കൂട്ടായ്മയുടെ പ്രസിഡന്റ് പ്രസഞ്ജിത്ത് ആണ് നമ്മുടെ കൂടെയുള്ളത്. യുവവാണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആദ്യം തന്നെ കാലിക്കറ്റ് പെഡ്ലേഴ്സ് എന്ന ക്ലബിനെ കുറിച്ച് ശ്രോതാക്കൾക്ക് ഒരു ചെറിയ പരിചയം കൊടുക്കാമോ?
1: കാലിക്കറ്റ് പെഡ്ലേഴ്സ് കാലിക്കറ്റിലെ ഒരു ലീഡിംഗ് സൈക്ലിംഗ് ക്ലബ്ബാണ്. 2012 ഞങ്ങൾ സൈക്ലിംഗ് എന്നുള്ള ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചത്. നോർമലി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ സൈക്കിൾ ഓട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഒരു വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൈക്ലിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ 2012 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു.
0: ഇപ്പം സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു.
1: യെസ്, ഇപ്പം സജീവമായിട്ട് ഒരുപാട് ഇവൻറ്റുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഡെയിലി സൈക്കിള് ചവിട്ടുന്നതിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പായിരുന്നു കാലിക്കറ്റ് പെഡ്ലേഴ്സിൻ്റെ ഈ ഒരു സൈക്ലിംഗ് ക്ലബ്ബ് എന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ട് സംഭവിച്ചത്.
0: നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സൈക്ലിംഗ് ഇതിലേക്ക് എത്തുന്നത്?
1: ആക്ച്വലി ഞങ്ങൾ ഈ സൈക്ലിംഗ് കാലിക്കറ്റിൽ സൈക്ലിംഗ് അത്ര പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. മീൻസ് ഒന്ന് രണ്ട് ആളുകളൊക്കെ വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള സൈക്കിൾ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അവരൊക്കെ തന്നെ അവരെ ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങൾ എറണാകുളത്ത് കുറേ പേര് സൈക്കിൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതും അവരെ വർക്കൗട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയതും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ 4 സൈക്കിൾ വാങ്ങിക്കുന്നതും. അങ്ങനെ സൈക്കിൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫുൾ ഗിയറിലായിരുന്നു ആദ്യം തന്നെ ഇറങ്ങിയിരുന്നത്. അതായത് സൈക്കിളിങ്ങിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടുള്ള സാധനം, ഹെൽമെറ്റ് ഇട്ട് അതേപോലെ തന്നെ ഗ്ലൗസ് ഇട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അപ്പം തന്നെ ആളുകൾക്കൊരു കൗതുകമായിരുന്നു, കാരണം ഹെൽമെറ്റും ഇതൊക്കെ ഇട്ടിട്ടെന്താ ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത്. പക്ഷേ ഈ ആളുകൾ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബീച്ചിലൊക്കെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് സൈക്ലിംഗ് മീൻസ് വർക്കൗട്ട് സൈക്ലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയിരിക്കും, സരോവരം പാർക്കിൽ പോയിരിക്കും, അതേപോലെ തന്നെ ഗാന്ധി റോഡിൽ ബട്ടർ റോഡിലൊക്കെ. അപ്പോൾ ആളുകൾ ചോദിക്കും ഇതെന്താ ഇതെന്താ, അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയും, ഞങ്ങൾക്ക് അറിയാവുന്നത് പറയും. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും, പിന്നെ എന്നാൽ ഞങ്ങൾക്കും വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തും. അങ്ങനെ അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യകാലങ്ങളിലൊന്നും സൈക്ലിംഗ് ഇവിടെ സൈക്കിൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് എറണാകുളത്ത് സൈക്കിൾ വാങ്ങിക്കുമ്പോൾ തന്നെ പറയുക റിപ്പയർ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള സാധനമാണ്, സാധാരണ സൈക്കിൾ ലഗിയറുള്ള സൈക്കിളാണ്. അത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ വേണം. അങ്ങനത്തെ ആളുകളൊന്നും അന്നില്ലായിരുന്നു, ഇന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലുണ്ട്.
0: കോഴിക്കോട് നഗരത്തിൽ സൈക്ലിംഗ് സംസ്കാരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടായ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്?
1: സൈക്ലിംഗ് സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ

0: എന്താ പറയുക, ഒരു ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവിധ ക്ലബ്ബുകളും പല ആളുകളും പല ആശയത്തിൽ വിവിധ ക്ലബ്ബുകളൊക്കെ പിന്നീടൊക്കെ കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു ഒരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഈഗോ സാധനങ്ങൾ ഒന്നുമില്ല. അവരും ഓരോ ആളുകളും സ്വതന്ത്രമായിട്ട് അവരവരുടെ ക്ലബ്ബും പ്രവർത്തനമായിട്ട് പോകുന്നു, സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിലേക്ക് പോകുന്നു. അതൊരു ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ.
1: സൈക്ലിംഗിൽ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്?
0: സൈക്ലിംഗിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് പറയാം. കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ സൈക്ലിംഗ് നമുക്ക് ദീർഘദൂരം സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൈക്ലിംഗിൻ്റെ ഉപയോഗിക്കേണ്ട കോസ്റ്റ്യൂംസ്, അപ്പം മിക്ക ആളുകൾക്കും ചിലപ്പം അത് ചിലപ്പം കംഫർട്ടായി എന്ന് വരില്ല. കാരണം നമ്മൾ പാഡുള്ള ഷോർട്ട്സാണ് നമ്മൾ ഉപയോഗിക്കുക, മെയിലായാലും ഫീമെയിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്ത് വേറെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ, അതൊരു ബുദ്ധിമുട്ടല്ല, പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു ഈ ആളുകൾ അത്ര അങ്ങോട്ടേക്ക് മുന്നിലേക്ക് വരാതിരിക്കുന്നത്. ഇപ്പോൾ സ്വിമ്മിങ്ങിലും എടുക്കുകയാണെങ്കിലും അത്ര അധികം ആളുകൾ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ സൈക്ലിങ്ങിലും അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് നടക്കുന്ന ഇവൻറ്റുകൾക്ക് എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുന്ന കുറേ ആളുകൾ കേരളത്തിൽ ഉണ്ട്, കേരളത്തിൻ്റെ പുറത്തും ഉണ്ട്.
1: നിങ്ങളുടെ ക്ലബ്ബിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്?
0: കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം എണ്ണം പറയുകയാണെങ്കിൽ ഒരു 4-5 ആളുകളാണ് ചവിട്ടുന്ന ആളുകൾ ഉള്ളത്, റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളത്. അതിൽ നാഷണൽ മെഡലിസ്റ്റ് വരെ ഉണ്ട്, സൈക്ലിംഗിൽ നാഷണൽ മെഡൽ കിട്ടിയ ഒരു ഗേള് വരെ ഉണ്ട്.
1: ദിവസേന സൈക്കിൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
0: ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഹെൽത്ത് ബെനിഫിറ്റ്സിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. എനിക്ക് സൈനസൈറ്റിസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സൈക്ലിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് ക്ലൈംബ് ചെയ്തിട്ട് സ്ഥിരമാക്കി. അപ്പം ഡീപ്പ് ബ്രത്ത് എടുക്കുന്നുണ്ട്. അപ്പം യോഗയിലൊക്കെ നമ്മൾ ഡീപ്പ് ബ്രത്ത് ബ്രീത്തിങ് എക്സസൈസ് ആണ് മെയിൻലി. പക്ഷേ ഇതിൽ ചെയ്യുന്ന പോലെയുള്ള ഡീപ്പ് ബ്രത്ത് ഇതേപോലെ തന്നെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സുഖം അതിലൊന്നും കിട്ടുന്നില്ല. അത് സ്ലോലി ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞാൻ ഡീപ്പായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് എൻ്റെ സൈനസൈറ്റിസ് എത്രയോ കാലങ്ങളായിട്ട്, അതായത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു. ആ സാധനം പാടേ പോയി. ഈ ഒരു ഒറ്റ കാരണമല്ലാണ്ട് വേറെ ഒരു മെഡിസിനും ഞാൻ കഴിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. കാരണം നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ബ്രീത്തിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കും. അത് ഞാൻ മൂക്കിനെ കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ പോവുക ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ. അപ്പം നമുക്ക് കുറച്ചൊക്കെ നീർക്കെട്ടുകളുടെ ഡിസ്ചാർജ് ഒക്കെ വരും, ഒരു കർച്ചീഫ് വെക്കണം എന്നുള്ള ആദ്യങ്ങളൊക്കെ. പക്ഷേ കംപ്ലീറ്റ് ക്ലീനായി ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് എത്തി, അല്ലെങ്കിൽ കണ്ണ് ഒക്കെ വീങ്ങി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം കാലിക്കറ്റ് ബ്ലാസ്റ്റേഴ്സ് 2012 തുടങ്ങിയത് മുതൽ റെഗുലറായിട്ട് സൈക്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വെയിലത്തും മഴയത്തും. അതൊരു വലിയൊരു ബെനിഫിറ്റായിട്ടാണ് കാണുന്നത്. ബാക്കി ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഈ സൈക്ലിങ്ങിനെ കൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചാൽ സൈക്ലിംഗ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് സൈക്ലിംഗ്. അത് ഒരുപാട് നമുക്ക് ഒരുപാട് അങ്ങനത്തെ വിഷ്വൽസ് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സുഖമാണ് കിട്ടുക, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പോൾ ഓടാൻ പോകുന്ന സമയത്ത് റോഡിൽ നമ്മൾ ഓടാറുണ്ട്, അപ്പോൾ ആ റണ്ണിങ്ങിലൊന്നും നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. സൈക്കിള് പോകുന്ന സമയത്ത് കിട്ടുന്ന എൻജോയ്മെൻറ്റ് അതൊരു വേറെ തന്നെയാണ്. നമ്മളെ മൂഡിന് നമ്മളെ പേസിനനുസരിച്ച് ചവിട്ടാം. ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് ആസ്വദിക്കാം, രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ചവിട്ടാം. അത് ഒരു സ്പോർട്സിനും അതിൻ്റെ ആ ഒരു മനസ്സുഖം കിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, മനസ്സിന് കിട്ടുന്ന ഒരു സുഖം.
1: നിങ്ങളുടെ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മേജർ സൈക്ലിംഗ് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്?
0: ഞങ്ങൾ 2012 ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം 2016 ആദ്യമായിട്ട് വെലോ ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ്, കാലിക്കറ്റ് ഊട്ടി 160 കിലോമീറ്റർ ഒരു മത്സരം ആദ്യമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചു. അന്ന് 20+ 26 മറ്റോ ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് വളർന്നു വന്ന് ഇപ്പം ഈ ലാസ്റ്റ് 7th എഡിഷനാണ് നടന്നത്. 7th എഡിഷനിൽ 120 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതും സൗത്ത് ഇന്ത്യേൻ്റെ പല ഭാഗത്തുനിന്നും ഉള്ള ആളുകൾ, ചില ഇവൻറ്റിന് ഫോറിനേഴ്സ് വരെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്ര വലിയ ഇവൻ്റായിട്ട് ആ ഒരു ഇവൻറ്റ് മാറി. ഇത് ആക്ച്വലി ഒരാളായിട്ടുള്ള ഒരു ബെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്നത്. ഇതൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഏറ്റവും വലിയ ഒരു പഴക്കം ചെന്ന ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറൻസ് ഇവൻ്റാണ് ഈ വെലോ ഊട്ടി എന്ന് പറയുന്നത്. 13 മണിക്കൂറാണ് കാലിക്കറ്റ് ഊട്ടി എത്താനുള്ള എൻഡ്യൂറൻസ് പങ്കെടുക്കുന്ന ഒരാൾക്ക് എത്തുന്നത്. പക്ഷേ റേസിൽ അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മൾ റേസും വെക്കുന്നുണ്ട്. റേസിൽ ഈ ലേറ്റസ്റ്റ് റെക്കോർഡ് എത്രയാണ് സംഭവിച്ചാൽ 6 hours ആണ് കാലിക്കറ്റ് നിന്ന് സൈക്കിളിൽ ഊട്ടിയിലേക്ക്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. 6 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തത്, 6 മണിക്കൂറും 16 മിനിറ്റും ആയിരുന്നു. ഈ തവണ അദ്ദേഹം 6 മണിക്കൂറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്, നേരെ ഊട്ടിയിൽ നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലെ പുള്ളി നിൽക്കുള്ളൂ. അത് ആ ലെവലിലേക്ക് സൈക്ലിങ്ങിനെ വളർത്തി വലുതായി കഴിഞ്ഞു. ആദ്യത്തെ

0: ഇവന്റ് തൊട്ടിട്ട് ഈ ലാസ്റ്റിലെ ഇവന്റിൽ വരെ ഈ കക്ഷി പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ഇവന്റിന് ഇപ്പം യു കെയിലൊക്കെ പോയി വന്നതുമാണ് അദ്ദേഹം. അപ്പൊ അത്തരം ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു കാലിക്കറ്റ് ഊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ട്രാഫിക്കിന്റെ ഒരു ബുദ്ധിമുട്ട്
0: ഉണ്ട്.
1: അപ്പൊ മേജർ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു കാലിക്കറ്റ് ഊട്ടി ആ ഒരു ജേണി ഒന്ന് പറയൂ. ട്രാഫിക്കും കാലിക്കറ്റും.
0: കാലിക്കറ്റ് ഊട്ടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് രാവിലെ നമ്മൾ 5 മണിക്ക് അസംബിൾ ആവും, 6 മണീൻ്റെ ഉള്ളിൽ ഫ്ലാഗ് ഓഫ് കഴിയും, 6:00 അങ്ങോട്ട് മാറൂല. അപ്പം രാവിലത്തെ ആ മേജർ ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് കഴിയും. ഹെവി ട്രാഫിക് ആവുന്നതിൻ്റെ മുന്നേ 55 വളണ്ടിയേഴ്സാണ് ഞങ്ങൾക്ക് ഈ ഇവൻറ്റിനുള്ളത്. 55 വളണ്ടിയേഴ്സ് ഉള്ള ഒരു ഇവൻ്റാണിത്. അതായത് ഗേഡ്സിലൊക്കെ ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിലൊക്കെ 3 കിലോമീറ്റർ പോകുന്നതിൻ്റെ ഉള്ളിൽ വരെ ഞങ്ങൾ വാട്ടർ പോയിന്റ് വെക്കുന്നുണ്ട്. വാട്ടർ പോയിന്റ് അപ്പോൾ റേസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല. അവരൊരു ജസ്റ്റ് ഒന്ന് ഒരു സിപ്പ് എന്ന് വേണം പറയാൻ പറ്റില്ല, ഒന്ന് നനയ്ക്കും മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ആളുകൾക്ക് വെള്ളം ഇഷ്ടം പോലെ വേണ്ടി വരും. അപ്പം അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിന് എന്തെങ്കിലും എന്താ പറയുക പ്രശ്നങ്ങൾ വരുന്ന ആളുകളെ നമ്മൾ എടുക്കും. നമ്മളെ സ്വീപ്പിംഗ് വാൻ ഉണ്ടാവും, അപ്പം അതിലെടുക്കും. അപ്പം അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിക്കുന്നത്. ട്രാഫിക്കിനെ ഫേസ് ചെയ്യല് വലിയൊരു തന്നെയാണ്, അതിന് നമ്മളൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല.
1: കോഴിക്കോട് പോലെയുള്ള ഒരു നഗരത്തിൽ സൈക്കിൾ യാത്രയ്ക്ക് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ നേരെ മെഡിക്കൽ കോളേജ് ചെയ്യാം. കോഴിക്കോട് ടൗണിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിൽ നിന്ന് കുന്ദമംഗലം, കുന്ദമംഗലത്ത് നമുക്ക് പോയിട്ട് കുന്ദമംഗലത്തേക്ക് എത്താനുള്ള ബൈപ്പാസിൻ്റെ കണക്ട് ചെയ്ത് കൊണ്ടിട്ടുള്ള വഴിയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് വഴി പോയിട്ട് പെരിങ്ങളം പോയിട്ട് അവിടുന്ന് കുന്ദമംഗലമൊക്കെ പോയിട്ട് വരാം. അത് നല്ലൊരു റൂട്ടാണത്. കുറേ ഫ്ലാറ്റ് റോഡും കിട്ടും, കുറേ ക്ലൈംബ് ചെയ്യുക, നന്നായിട്ട് നല്ലൊരു വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഓരോ ദിവസങ്ങളിലും. ഫ്ലാറ്റ് റോഡ് എടുക്കുന്ന ആളുകൾ നേരത്തെ നമ്മൾ ആ റൂട്ടിലും പോകാറുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നേരെ വെങ്ങളത്തേക്ക് പോകുന്ന റൂട്ടിൽ പൂളാടിക്കുന്ന് പോവും. പൂളാടിക്കുന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വരുന്നൊരു റൂട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചാൽ എൻ്റെ 1-2 വേണ്ടപ്പെട്ട ആളുകൾ, അതായത് ക്ലയൻസ് തന്നെ, ഒരിക്കലും മനോരമയിൽ ഒരു ഫോട്ടോഗ്രാഫറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ രാവിലെ ആ റൂട്ട് നിങ്ങൾ ഒഴിവാക്കണം, ഞാൻ നിങ്ങളെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. കാരണം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുലർച്ചയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വാഹനങ്ങൾ ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഡ്രൈവർമാർ വരിക. അപ്പോൾ ഏറ്റവും അപകടമായിട്ടുള്ള റൂട്ടാണെന്നുള്ളത്. അപ്പം അത് വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് സൈക്കിൾ ചവിട്ടുക, ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഔട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോഴും ചില ആളുകൾക്കൊക്കെ, ഡ്രൈവർമാർക്കൊക്കെ സൈക്കിൾ ചെയ്ത് പോകുന്നത് കാണുന്ന സമയത്ത് വെറുതെ 2 ഓൺ അടിക്കുക, 1 അടുപ്പിച്ച് നോക്കുക, നമ്മൾ സൈക്കിൾ ചെയ്ത് പോകുമ്പോൾ തട്ടിക്കാൻ വേണ്ടി നോക്കുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും കുറച്ചൊക്കെയെങ്കിലും ഉണ്ട്.
1: റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ സൈക്കിൾ യാത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്ലിസ്റ്റുകൾ എന്തായാലും നല്ല, ഏറ്റവും നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാന ഘടകം. കാരണം നമ്മൾ ബാലൻസ് തെറ്റിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഹെഡിൻ്റെ വെയിറ്റിലാണ് നമ്മൾ ആദ്യം പോവുക, തലയാണ് അടിക്കുക. അപ്പം അതിനെ നമുക്ക് ഏറ്റവും സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ കൈ കുത്തിയിട്ടാണ് വീഴുക. എനിക്ക് ഉണ്ടായ ഒരു സംഗതിയാണ് പറയുന്നത്, അന്ന് കയ്യിൽ നല്ല ഗ്ലൗ അല്ലെങ്കിൽ ശരിക്കും കൈയിൻ്റെ തോല് പോയി പണിയാവുന്ന ഒരു അവസ്ഥ വരും. ഇത് സൈക്ലിങ്ങിൽ ഗ്ലൗ വീഴുമ്പം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ല, കാരണം നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിലേക്ക് ഒരു ലോഡ് വരുന്നുണ്ട്, ബോഡീൻ്റെ ലോഡ് പവർ കൊടുത്തിട്ട്, കാലിൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചില സമയത്ത് ക്ലൈംബ് ചെയ്യുന്ന സമയത്തൊക്കെ പവർ കയ്യിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലിൻ്റെ ഈ പറയുന്ന ഉള്ളം കൈയിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവിടെ ജെല്ലുള്ള ടൈപ്പ്, ആ ടൈപ്പ് കുഷനിങ്ങുള്ള ഗ്ലൗ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു സപ്പോർട്ടറും കൂടിയാണ്. പക്ഷേ അത് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റി താഴെ വീഴുകയാണെങ്കിലും കൂടി ഈ ഒരു കാര്യം കൂടി റെഡിയാണ്. അപ്പോൾ നല്ല, ഏറ്റവും നല്ല ഹെൽമെറ്റ് നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം.
1: ഏതൊക്കെ സൈക്കിൾ ഗിയേഴ്സാണ് സാധാരണ യൂസ് ചെയ്യാറ്?
0: സൈക്കിൾ ഗിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് തന്നെ, ഹെൽമെറ്റും അതുപോലെ തന്നെ ഗ്ലൗവും, അത് നിർബന്ധമാണ്. ബേസിക് ആയിട്ടുള്ള സാധനം അതാണ്. പിന്നെ നമ്മൾ എന്താ സംഭവിച്ചാൽ നമുക്ക് സൈക്ലിങ്ങിൽ പ്രോയിലേക്ക് പോകുന്ന സമയത്ത് ഷൂസ്, നോർമൽ ഷൂസ് മാറിയിട്ട് നമ്മൾ ക്ലീറ്റ്സ് യൂസ് ചെയ്യും. ക്ലീറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് പുഷ് ആൻഡ് പുൾ ആണ് ക്ലീറ്റ്സിൽ കിട്ടുക നമുക്ക്. മറ്റേത് എന്താ സംഭവിച്ചാൽ നമ്മൾ നേരെ പുഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അത് പെഡലിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നത്, മറ്റേത് അങ്ങനെയല്ല, പുള്ളിങ്ങും കൂടി ഉണ്ട്. ഈ ക്ലീറ്റ്സ് എന്ന് പറയുന്ന സാധനം അത് ലോക്കിംഗ് സിസ്റ്റം ആണ്, പെഡലിൽ ലോക്കാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ നമുക്ക് ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എഫേർട്ട് കുറച്ചിട്ടും കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. എഫേർട്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മറ്റേതിൽ കൊടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ടിൽ അതിൻ്റെ ഇരട്ടി എഫക്റ്റ് കിട്ടും. അത് ഇതാണ് അതിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു ആക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് എന്തായാലും പാഡുള്ള ഷോർട്സ് നമുക്ക് ഉപയോഗിച്ചിരിക്കണം, പാഡുള്ള ഷോർട്സ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്, അത് നമുക്ക് എത്ര കിലോമീറ്റർ കണ്ടിന്യൂസ് റൈഡ് ചെയ്യുന്നുള്ളത്. അപ്പം എൻഡ്യൂറൻസ് റൈഡ്

0: ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സൈക്ലിങ്ങിൽ 14-13 മണിക്കൂറിൻ്റെ ഇത് നമ്മളെ വില ഊട്ടി പറഞ്ഞു. ഇതേപോലെ തന്നെ വേൾഡ് വൈഡ് ഒറ്റ റോഡിൽ നടക്കുന്ന ഒരു ഇവൻ്റാണ് BRM എന്ന് പറയുന്നത്. അത് 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ, 600 കിലോമീറ്റർ, ഇത്രയും കോമ്പറ്റീഷൻസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള. പിന്നെ 1000 അതിൻ്റെ എബോവ് ഒക്കെ ഉള്ളതുണ്ട്. 600 വരെ ഉള്ളതെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഒരു സൈക്ലിസ്റ്റിനെ സൂപ്പർ റാൻഡനോവർ ആവാൻ ഉള്ള ഒരു ഇവൻറ്റുകളാണ് ഇത്രയും ഇവൻറ്റുകൾ. അപ്പം നമ്മളിപ്പം 200 കിലോമീറ്ററിൻ്റെ ഇവൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ നോർമൽ 2000 രൂപേൻ്റെ ഒന്നും ഷോർട്സ് വാങ്ങിയിട്ടിട്ട് കാര്യമില്ല, അതിനും പാഡ് ഉണ്ടാവും. പക്ഷേ അതിന് കപ്പാസിറ്റി ഉണ്ട്. അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ഡെഡ് ആവും മീൻസ് അതിൻ്റെ ആ ഒരു ഊർജ്ജം നഷ്ടപ്പെടും. മറ്റേത് അങ്ങനെയല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു മിനിമം ഒരു 6-7000 രൂപ ഒക്കെ കോസ്റ്റ് വരും ഒരു അത്യാവശ്യം നല്ലൊരു സാധനത്തിന്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഒരുപാട് എമൗണ്ട് വരെ ഇതിൻ്റെ ഇത് പോകുന്നുണ്ട്, ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പോകുന്നുണ്ട്, പ്രൈസിങ്ങും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത് കാണുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരിക്കും. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
1: സൈക്ലിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ആദ്യമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപദേശം, അഡ്വൈസ് എന്തായിരിക്കും?
0: സൈക്ലിംഗ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല ആളുകളും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളടുത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഈ സൈക്കിൾ ചവിട്ടണം എന്നുണ്ട്, പക്ഷേ ഞാൻ ചവിട്ടോ എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് അത്ര ചിലപ്പോൾ നിങ്ങൾ അത് വെറുതെ ഇട്ടാളും. അതിനെക്കൊണ്ട് നമുക്കൊരു ഒരു ഒരു ചെറിയൊരു സാധനം വാങ്ങിയിട്ട് തുടങ്ങാം. ഈ ഒരു ചെറിയൊരു സാധനം വാങ്ങിയിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് 100% വിഡ്ഢിത്തരാണെന്ന് പറയാം. കാരണം നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് വേണം, ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്താവണം, ഞാൻ നല്ലൊരു സാധനം വാങ്ങിക്കണം. ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ ഫംഗ്ഷന് നമുക്ക് പോകണം എന്നുള്ളതിനെ കൊണ്ട് ആളിടയിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ ആ പ്രസൻറ്റബിളായിട്ടുള്ള ഒരു ഡ്രസ്സല്ലേ നമ്മളിടുക, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡ്രസ്സ് വാങ്ങിയിടില്ലല്ലോ. അപ്പോൾ അതെന്താ, എനിക്ക് പോകണം, എനിക്ക് അവിടെ എത്തണം. അതേപോലെ തന്നെ ആയിരിക്കണം ഒരു സൈക്ലിസ്റ്റ് സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും മിനിമൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗിയർ സ്പെക്കുള്ള സൈക്കിൾ തന്നെ വാങ്ങിക്കണം. അല്ലാതെ ഏതെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ എവിടെന്നെങ്കിലും ഓൺലൈനിൽ കിട്ടുമോ, ഇതൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സൈക്ലിംഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ബോഡീൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് സൈക്കിൾ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഹൈറ്റ് 150 ആയിരിക്കും, എൻ്റെതും 150 ആയിരിക്കും, പക്ഷേ എൻ്റെ ഈ റീച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, എൻസൈമിൽ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അങ്ങനെ വേണം സൈക്കിൾ വാങ്ങാൻ. അതല്ലാതെ ഓൺലൈനിൽ ഷൂസ് വാങ്ങുന്ന മാതിരി വാങ്ങേണ്ട സാധനമല്ല സൈക്കിൾ. അപ്പം ഏറ്റവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈക്കിൾ വാങ്ങിച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. അല്ലാതെ നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഓ ഇതൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇടും, അതോടുകൂടിയിട്ട് സൈക്ലിങ്ങിന്റെ കഥ അവസാനിക്കും.
1: പരിസ്ഥിതി സംരക്ഷണത്തിൽ സൈക്ലിങ്ങിന്റെ പങ്ക് എത്രത്തോളം പ്രധാനമാണ്?
0: പരിസ്ഥിതി സംരക്ഷണത്തിൽ സൈക്കിളിന്റെ പങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% എന്താ പറയാ, പരിസ്ഥിതി ആയിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. കാരണം പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനമില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും സൈക്കിളിനെ കൊണ്ടില്ല, സൗണ്ട് പൊല്യൂഷൻ ഇല്ല, ഈ പറയുന്ന മാതിരി കാർബണിൻ്റെ പ്രശ്നങ്ങളില്ല, ഇതൊന്നും ഇല്ലാത്ത ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു വാഹനമാണ് സൈക്കിൾ. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മളെ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു സൈക്കിൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം പോലുമില്ല. പക്ഷേ ഇപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും കഫേകളിലൊക്കെ സൈക്ലിസ്റ്റുകൾ വന്നു കഴിക്കുകയാണെങ്കിൽ സൈക്ലിസ്റ്റുകൾക്ക് വേണ്ട പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സരോവരം ബയോപാർക്കിൽ നമ്മളിപ്പം സൈക്ലിങ്ങിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് സ്ട്രെച്ചിങ്ങിനൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിക്കാരുണ്ടാവും, സൈക്കിളും കൊണ്ട് എടുക്കരുത്, സൈക്കിളും കൊണ്ട് എടുക്കരുത്. എന്താ ഇവരോട് പറഞ്ഞത്, സൈക്കിൾ അതിനുള്ളിൽ കൂടെ ചവിട്ടി നടക്കരുത് എന്നേ പറയുന്നുള്ളൂ. ലക്ഷങ്ങൾ വിലയുള്ള സൈക്കിൾ ഈ റോട്ടിന് മുകളിൽ ഇടാൻ പറ്റുമോ? ഇല്ല. അതിന് സൗകര്യം ഒരുക്കണം. DTPC പോലുള്ള ആളുകൾ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ഥലങ്ങളിൽ സൈക്ലിങ്ങിൻ്റെ ഒരു റാക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ആ അഡ്വർടൈസ്മെൻറ്റ് വെച്ചും കൊണ്ട് തന്നെ ഈ സൈക്കിളിൽ വെക്കാനുള്ള റാക്ക് വെക്കാം. അപ്പോൾ സൈക്ലിസ്റ്റുകൾക്ക് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് നീറ്റായിട്ട് സൈക്കിൾ വെക്കാം, ഇത് റോഡിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ഇതിന് ലോക്കും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ ഈ ടൈപ്പ് ഓഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് വരെ വെക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ഉണ്ടാവില്ല, ഈ പറയുന്ന സ്റ്റാൻഡ് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ പറ്റുമോ? ലക്ഷങ്ങൾ വിലയുള്ള സൈക്കിളുകളാണ് ആളുകൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലൂടെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ്, അപ്പോൾ അതിന് വെക്കാനുള്ള ഒരു സൗകര്യം പോലും ഉള്ള ഒരു സപ്പോർട്ടിംഗ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പെട്രോൾ ഡീസൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ വില എവിടെയോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യം. അതുമാത്രമല്ല പൊല്യൂഷനാണ്, നമുക്ക് സഞ്ചരിക്കാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോൾ ഒരു 2-വീലറിലാണെങ്കിലും 4-വീലറിലാണെങ്കിലും ടൗണിൻ്റെ അകത്തുനിന്ന് പോകുന്നതിനെക്കാട്ടും ഏറ്റവും സ്പീഡിൽ എത്താൻ പറ്റിയ സൈക്കിളിലാണ്. പലപ്പോഴും നമ്മൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെന്നെങ്കിലും ആളുകളെ കാണുന്ന സമയത്ത് അടുത്ത സ്ഥലത്തെത്തുന്ന സമയത്ത് നീ ഇവിടെ എത്തിയോ ചോദിക്കൂ. കാരണം അവർ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ സൈക്കിൾ കൂളായിട്ട് സൈക്കിൾ ചവിട്ടി പോയി എടുത്ത് വെക്കേണ്ട ഇടത്തിൽ നമ്മൾ എടുത്ത് വെച്ച്, അതായത് ബ്ലോക്കിലുള്ളിടത്തൊക്കെ ചിലപ്പോൾ എടുത്ത് നേരെ കയ്യിലെടുത്ത് പൊന്തിച്ച് അപ്പുറത്ത്

0: വെച്ച് ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വിടും. അപ്പോൾ അതിന് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു സാധനമാണ് സൈക്കിള്.
1: നിങ്ങളുടെ ക്ലബിന്റെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ഇവന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ക്ലബിൻ്റെ മെമ്മറബിൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ട്രയാത്ലോൺ എന്ന് പറയുന്ന ഇവൻറ്റ്. ട്രയാത്ലോൺ കേരളത്തിൽ ഒരു കലണ്ടർ ഇയറിൽ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ ഈ ഒരു ഇവൻറ്റ് കാരണം ട്രയാത്ലോൺ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും റണ്ണിങ്ങും ഒരേ ആൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വലിയ വേർഷനാണ് ഗോവയിൽ അയൺമാൻ നടക്കുന്നുണ്ട്, ദുബായിൽ അയൺമാൻ നടക്കുന്നുണ്ട്, അതേപോലെ മലേഷ്യയിലൊക്കെ അയൺമാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മലേഷ്യ എടുത്ത് പറയാൻ കാരണം മലേഷ്യയിലൊക്കെ പോയിട്ട് ഈ കാലിക്കറ്റ് പഡ്ലേഴ്സ് നടത്തിയ ഈ പറയുന്ന ട്രയാത്ലോൺ അതിൻ്റെ 7th എഡിഷൻ ഇപ്പം കഴിഞ്ഞു. അതായത് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളാണ് പൂളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടുന്ന് സ്വിമ്മിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ട്രാൻസിഷൻ ടൈം വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്രയും പെട്ടെന്ന് സൈക്കിളിലേക്ക് കയറണം അവർ. സൈക്കിളിൽ കയറി അപ്പം തന്നെ സൈക്കിൾ പറഞ്ഞ റൂട്ടിൽ സൈക്കിൾ 20 കിലോമീറ്റർ സൈക്കിൾ ഓടണം. സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഉടൻ തന്നെ അപ്പം തന്നെ ആ കോസ്റ്റ്യൂം എന്താണോ മിനിമം മാറാനുള്ളത്, സൈക്കിളിങ്ങിൽ ഈ പറഞ്ഞ മാതിരി ക്ലീറ്റ്സ് ഉപയോഗിച്ച ആളാണെങ്കിൽ മാറ്റിയിട്ട് പെട്ടെന്ന് റണ്ണിങ്ങിൻ്റെ ഷൂസ് എടുത്തിട്ട് മാത്രമുള്ള ടൈമിങ്ങേ അവർ ഉപയോഗിക്കുള്ളൂ. അത് ഉടൻ തന്നെ അവരിതിന് പോകും. ഈ ഒരു സാധനം ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈമറി സ്കൂളാണ്. ഇതിൻ്റെ ഈ ട്രയാത്ലോണിൻ്റെ ഒരു പ്രൈമറി സ്കൂൾ ആണ് ഞങ്ങൾ ആ ഒരു പ്രൈമറി സാധനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പം അതിൻ്റെ വലിയ സാധനമാണ് ഈ പറഞ്ഞ മാതിരി ഗോവയിൽ നടത്തുന്നത്. 90 കിലോമീറ്റേഴ്സ് സൈക്ലിങ്, 3.5 കിലോമീറ്റർ സ്വിമ്മിങ്ങും കടലിൽ ഇതൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം ഇവിടുന്ന് പങ്കെടുത്തിട്ട് ഇതിൻ്റെ പ്രചോദനത്തിൽ പോയിട്ട് ഗോവ അയൺമാനും ദുബായ് അയൺമാനും മലേഷ്യൻ അയൺമാനും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ട്. അവർ വീണ്ടും ഞങ്ങൾ ഈ പറയുന്ന അവരെ ഈ പ്രൈമറി സ്കൂളായിട്ടുള്ള കാലിക്കറ്റ് പഡ്ലേഴ്സ് നടത്തുന്ന ട്രയാത്ലോണിലേക്ക് വീണ്ടും പങ്കെടുക്കാൻ വരുന്നത്. കാരണം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് ഈ പറയുന്ന ഓരോ ആളുകൾക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഞങ്ങളടുത്തേക്ക് വീണ്ടും, കാരണം വലിയൊരു സാധനം ചെയ്ത ആൾ വീണ്ടും അതിലെക്കാട്ടും കുറഞ്ഞ സമയങ്ങൾ മാത്രമുള്ളത്, കിലോമീറ്ററുകളിൽ കുറവ് മാത്രമുള്ള ഇവൻ്റാണിത്. പക്ഷേ അവരന്ന് ആ രീതിയിലല്ല കാണുന്നത്. അവർ ഇതിനെ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് കാണുന്നത്. അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും അവർ അത് തന്നെയാണ് പറയുക. കാരണം അയൺമാൻ 2 പ്രാവശ്യമൊക്കെ അയൺമാൻ ഷിപ്പ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, വലിയ സാധനം ചെയ്ത് അത് ചെയ്ത ആളുകളും ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ടച്ചിങ് ആയിരിക്കും, അത്രയും ടച്ചിങ് ആണത്.
1: ഇപ്പോൾ June 3rd വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. അപ്പം അന്നത്തേക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ?
0: നോർമലി ഞങ്ങൾ എന്താ സംഭവിച്ചാൽ ഈ ഒരു സമയം എന്ന് പറയുന്നാൽ സ്റ്റുഡൻസ്, ഞങ്ങൾ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ഇവന്റാണ് അങ്ങനത്തെ ഒരു സമയത്ത് നടത്താറുള്ളത്. സ്റ്റുഡൻസിനെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യവും ഞങ്ങൾ ആ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്നതും ഈ ജൂണിലെ 1st തന്നെ ഉണ്ടാകുന്ന ഒരു മഴ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നമല്ല, പക്ഷെ ഒരു ഫ്രഷേഴ്സിനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പം ബൈസിക്കിൾ ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലും ഇങ്ങനത്തെ ഇവൻറ്റുകൾ നടത്താറുണ്ട്. മീൻസ് പർട്ടിക്കുലർ ഡേയിൽ ചിലപ്പം നടത്താൻ പറ്റില്ല. ഇപ്പോൾ വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ ബൈസിക്കിൾ ഡേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന ദിവസം തൊട്ട മുന്നത്തെ ദിവസം ഏതാണോ വീക്കെൻഡ് ആ ഒരു ഇതിലും നടത്താറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നടത്താൻ വേണ്ടിയിട്ട്. കേരളത്തിൽ സൈക്കിളിൽ റാൻഡനോറിംഗിൽ വേൾഡ് വൈഡിൽ നടക്കുന്ന ഇവൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BRM പറയുന്ന ഇവൻറ്റ്. ഈ BRM ഇവൻറ്റിന് കേരളത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള 3 ക്ലബ്ബുകളാണ് ഉള്ളത് ആകെ. അതിൽ 1 കാലിക്കറ്റ് പഡ്ലേഴ്സാണ്, 1 കൊച്ചിനിലാണ്, 1 ട്രിവാൻഡ്രത്താണ്. ഈ 3 ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള അംഗീകാരമുള്ളൂ. ഫ്രാൻസാണ് ഇതിൻ്റെ ഹെഡ്, ഈ ക്ലബിൻ്റെ ഹെഡ് ഫ്രാൻസാണ്. അപ്പോൾ കാലിക്കറ്റ് പഡ്ലേഴ്സ് ഇതേപോലെ തന്നെ 200, 300, 400, 600 കിലോമീറ്ററുകളിലെ കോമ്പറ്റീഷൻസ് എൻഡ്യൂറൻസ് ഇത് BRM നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്, ഇനി 300, 400 ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഇടും, അനൗൺസ് ചെയ്യും, ഈ റൂട്ടും ഇടും. അപ്പോൾ ആളുകൾക്ക് റൂട്ടിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് ഇതിൽ പങ്കെടുക്കുക. 300, 400 ഒക്കെ ഒരുപാട് ചവിട്ടി ആളുകളുണ്ടാവും, അവർ വീണ്ടും ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചാൽ അവർക്ക് ഈ നമ്മളിട്ട റൂട്ടിൻ്റെ ഭംഗി അവർ നോക്കും, റൂട്ട് മാപ്പ് നോക്കും. അപ്പോൾ ഈ റൂട്ട് നല്ല രസമുള്ള റൂട്ടാണ്, രസം മീൻസ് ചവിട്ടാനുള്ള ഒരു സുഖം, അതായത് ക്ലൈംബിങ്ങും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എലിവേഷനൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വീണ്ടും വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുള്ള ഒരു ഇതാണ് നമ്മളെ ഒരു കാലിക്കറ്റ് പഡ്ലേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ.
1: ഒരുപാട് സന്തോഷം ഇത് അറിഞ്ഞതിൽ. ഇനിയും ഒരുപാട് ഒരുപാട് മെമ്പേഴ്സ് നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എത്തട്ടെ. അപ്പോൾ കാലിക്കറ്റ് പഡ്ലേഴ്സിന് എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു. പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് ഓൾ ഇന്ത്യ റേഡിയോന് നന്ദി അറിയിക്കുകയാണ്.
1: താങ്ക് യു സോ മച്ച്. ഇന്ന് യുവവാണിയിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് കാലിക്കറ്റ് പഡ്ലേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് പ്രസഞ്ജിത്, അവതരണം ഐശ്വര്യ സതീഷ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിടാം. യുവവാണി സമാപിക്കുന്നു.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
0: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: സമയം 8:00. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാഖ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നുള്ള 4 പ്രതിനിധി സംഘം സപ്ലൈകോ സന്ദർശിച്ചു. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുക്കാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2 റൌണ്ടിൽ കടന്നു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10:00.

0: The Real FM 103.6.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദന് ആദരം. കോഴിക്കോട് ജനിച്ച് മലപ്പുറത്തേക്ക് ചേക്കേറിയ ദയാനന്ദൻ ചെല്ലുന്നിടത്തെല്ലാം ചുറ്റുമുള്ള മനുഷ്യരെ കലകൊണ്ടും സ്നേഹം കൊണ്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ആർട്ടിസ്റ്റ് പോൾ കല്ലാനോട്:
3: ആർട്ടിസ്റ്റ് ദയാനന്ദൻ ഒട്ടേറെ സ്വപ്നങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു സമാഹാരമായി തൻ്റെ മനസ്സിനെ മാറ്റിയ ഒരു കലാകാരനാണ്. ഒരർത്ഥത്തിൽ സ്വപ്നാത്മകമായ എന്ന് ഞാൻ പറയുന്നതിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. ഒന്ന്, ദയാനന്ദൻ്റെ കലാലോകത്തിന് ഉണ്ടായിരുന്ന ഒരു സ്വപ്നാത്മകത, അതായത് ഒരുതരം റൊമാൻറ്റിക് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പരിവേഷം, അതിൽ നിറയെ സ്വപ്നങ്ങളുടെയും മാത്രമല്ല കുറേ ഓർമ്മകളുടെയും അംശമുണ്ടായിരുന്നു. സുഗതകുമാരിയുടെ കവിതയിൽ നമ്മൾ കണ്ടെത്തുന്ന ഉപേക്ഷിക്കാനാവാത്ത ഒരാകർഷണീയതയും ഒരു സ്വപ്നാത്മകതയും ഭ്രമാത്മകത തീരെയില്ലാത്ത ഒരു സൗമ്യതയും ദയാനന്ദൻ്റെ ചിത്രങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ്റെ പെരുമാറ്റങ്ങൾക്കുണ്ടായിരുന്നു, ദയാനന്ദൻ പങ്കിടാറുള്ള ചിന്തകൾക്കും ഉണ്ടായിരുന്നു. അത് ഒരു ഒരു കലാകാരൻ്റെ സമീപന രീതിയാവാം, അല്ലെങ്കിൽ ഒടുവിൽ ഒരു ജീവിതം കൊണ്ട് കണ്ടെത്തിയ ഒരു ആവിഷ്കാര മാതൃകയാവാം. എന്തുമാവട്ടെ, ദയാനന്ദൻ ഈ സൗഹൃദം വാരി വിതറി, സ്നേഹം വാരി വിതറി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആദ്യ അക്ഷരങ്ങൾ ദയ വാരി വിതറി ആനന്ദം കൊണ്ട ഒരാളാണ്. അതുകൊണ്ട് ദയാനന്ദന് ധാരാളം സുഹൃത്തുക്കളുണ്ടായി, ദയാനന്ദന് ധാരാളം ശിഷ്യന്മാരുണ്ടായി. ഈ സുഹൃത്തുക്കളും ശിഷ്യന്മാരുമല്ലാത്ത ഇതര സ്വഭാവക്കാരായ കലാകാരന്മാരുണ്ടായി. അനേക കലകളിലുള്ള, അതായത് സിനിമയാവാം, നാടകമാവാം, നോവലാവാം, ചെറുകഥയാവാം, മറ്റ് കലകൾ, അതൊക്കെ ഒന്നും അന്യമായ ഒരു ആസ്വാദകനോ

0: സൃഷ്ടാവോ ആയിരുന്നില്ല ദയാനന്ദൻ. എല്ലാറ്റിനെയും അദ്ദേഹം സ്വീകരിച്ചു, സ്നേഹിച്ചു. ഈ സ്നേഹവും സ്വീകാര്യതയുമൊക്കെ ഒരൊറ്റ മാനദണ്ഡം വെച്ചതാണ്: നന്നാവണം, അഴകുള്ളതാവണം, അന്തസ്സുള്ളതാവണം, ആത്മാർത്ഥതയുള്ളതാവണം എന്നൊരു ഒരു ഒറ്റ മാനദണ്ഡത്തിലാണ് അദ്ദേഹം എല്ലാറ്റിനെയും വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്വപ്നവും ഒരു ഓർമ്മയും ആയി അദ്ദേഹത്തെ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോ അദ്ദേഹത്തിൻ്റെ രചനകളോ ജീവിതവും ആയി പരിചയപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ യൂണിവേഴ്സൽ ആർട്സിലെ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്താണ് ദയാനന്ദൻ അവിടെ ഒരു വിദ്യാർത്ഥിയായി വന്ന് ചേരുന്നത്. അത് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ അധ്യാപകനാണ്, എൻ്റെ കൂടെ പിന്നെ എന്തിനാണെന്നറിയില്ല കൂട്ടിച്ചേർക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടാണ്. ഞാനാണ് മൂത്തത്, എന്നേക്കാൾ പ്രായം കുറവാണ് മാഷ്ക്ക്, പക്ഷേ മാഷിൻ്റെ അധ്യാപകനാണ് എന്ന് പറയുമായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയും ഗുരുശിഷ്യ ബന്ധം പോലെ ഉള്ള ഒരു സൗഹൃദവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്വപ്നാത്മകമായ ഒരു ആലിംഗനം പോലെയുള്ള ബന്ധമായിരുന്നു. ഒരു 50 വർഷത്തിനൊക്കെ അപ്പുറത്താണ് ഈ സൗഹൃദം ആരംഭിക്കുന്നത്. അത് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ പല മട്ടിൽ പരസ്പരം കൊണ്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ലോകത്തിന്, ഒരു കലയുടെ ലോകത്തിന്, ഒരു സഹൃദയ ലോകത്തിന് എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് ദയാനന്ദൻ ഒരു ഉപമ ഇല്ലാത്ത അനുപമമായ ഒരു സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: കവി വി പി ഷൗക്കത്തലി.
2: ആർട്ടിസ്റ്റ് ദയാനന്ദൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം തീർത്ത ദുഃഖകരമായ അവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട തട്ടകമായിരുന്ന മലപ്പുറവും മലപ്പുറത്തെ കലാസ്വാദകരും. KCS പണിക്കർ, പത്മിനി, നമ്പൂതിരി, AS അക്കിത്തനാരായണൻ, വിശ്വനാഥൻ, കൃഷ്ണകുമാർ, സഗീർ തുടങ്ങി പഴയ തലമുറയിലെ ഒട്ടനവധി ചിത്രകാരന്മാർ, പുതിയ തലമുറയിലെ സർഗധനരായ നിരവധി ചിത്രകാരന്മാർ, ഏറെ ചനലോത്സുകവും സൗന്ദര്യദീപ്തവുമാണ് മലപ്പുറത്തിൻ്റെ ചിത്രകലാമണ്ഡലം. ഈ താവഴിയിൽ ഏറെ വ്യത്യസ്തമായ ഒരു കർമ്മപഥത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. മൗലികതയുള്ള മികച്ച ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല ദയാനന്ദൻ. ചിത്രകലയെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടി അദ്ദേഹം നിർവഹിച്ച സേവനങ്ങളുടെ പേരിലായിരിക്കും ദയാനന്ദൻ വരുംകാലത്ത് ഓർമ്മിക്കപ്പെടുക. മലപ്പുറത്തെ ചിത്രകാരന്മാർക്കൊരു ആർട്ട് ഗാലറി എന്ന സ്വപ്നത്തിൻ്റെ പ്രൗഢമായ പ്രതിനിധാനമാണ് കോട്ടക്കുന്നിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി. പുതുമുറയിലെ ചിത്രകാരന്മാർക്ക് വേണ്ടി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട ചിത്രകലാ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജില്ലയിലെ ആഘോഷ പരിപാടികൾക്ക് അഴകും അർത്ഥവും നൽകുന്ന ചലന നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ എന്നിങ്ങനെ ജില്ലയിൽ ഒരൊറ്റ ചിത്രകലാ സംരംഭവും ദയാനന്ദനില്ലാതെ കടന്നുപോയിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരിക്കലും ഒരിക്കലും നിറമങ്ങാത്ത ചിത്ര സൗന്ദര്യമായി എന്നെന്നും മലപ്പുറം കാത്തുവയ്ക്കും ഈ കലാകാരൻ്റെ പ്രിയപ്പെട്ട ഓർമ്മകളെ.
1: പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ KV ഷാജി.
3: ചിത്രകലയെ സാമൂഹ്യ പ്രതിബദ്ധതയുമായി കണ്ണിചേർത്ത ഒരു ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് ദയാനന്ദൻ. അദ്ദേഹത്തിൻ്റെ കലാപക്ഷം രേഖപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ചിത്രകലാരംഗത്ത് പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിനും ആ ചിത്രകല മാത്രമല്ല അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർട്ടിസ്റ്റുകളായി രൂപപ്പെടുത്തിയെടുക്കുന്നതിലും കേരളത്തിൽ ആർട്ടിസ്റ്റ് ദയാനന്ദനോളം ജീവിതം സമർപ്പിച്ച മറ്റൊരു കലാകാരനെ, ഒരു ചിത്രകാരനെ നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിരവധി കുട്ടികളെ ചിത്രകലാ രംഗത്തേക്ക് കൊണ്ടുവരികയും അവരൊക്കെ തന്നെ പ്രശസ്തരായ ചിത്രകാരായി അറിയപ്പെടുകയും ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ദയേട്ടൻ നമ്മളെ വിട്ടുപിരിയുന്നത്. മലപ്പുറത്ത് കോട്ടക്കുന്നിൽ ഒരു കാരണവശാലും ബ്രഷ് കയ്യിലേന്തി ചിത്രം വരയ്ക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയില്ലായിരുന്ന കോട്ടക്കുന്നിലെ ജസ്ഫറിനെയും

അതുപോലെ തന്നെ ഷരീബയെയും കരാപരമായി യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും പാരമ്പര്യവും ഇല്ലാതിരുന്ന ഷബീബയെപ്പോലുള്ള കുട്ടിയെ ചിത്രകലാരംഗത്തേക്ക് കൊണ്ടുവന്നതും ദയേട്ടന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദയേട്ടന്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ കുട്ടികളുടെ ചിത്രകലാ രംഗത്തേക്ക് സജീവമാവുകയും തന്റെ കലാപ്രവർത്തനത്തോടൊപ്പം തന്നെ കുട്ടികളെ ചിത്രരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ തന്റെ വീടിന് സമീപത്തെ ഒരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റിന്റെ ഹെൽപ്പറായി, ഒരു പെയിന്ററുടെ ഹെൽപ്പറായി ജോലിക്ക് പോകേണ്ട

0: ലേക്ക് കൊണ്ടുവരുന്ന ഒരു വഴിത്തിരിവായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജോലിക്ക് പോകുന്ന സമയത്ത് ബാനറുകൾ എഴുതി തുടങ്ങുകയും അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് കൂടുതൽ ചിത്രകല ശാസ്ത്രീയമായി പഠിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്, വേണം എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ ചിത്രകലാ പഠനത്തിനായി എത്തിച്ചേരുന്നത്. അവിടെ അധ്യാപകരായിട്ടുള്ള ശ്രീ രവി, അതുപോലെ തന്നെ ശ്രീ പോൾ കല്ലാനോട് തുടങ്ങിയവരുടെ ശിക്ഷണത്തിൽ ആണ് ശാസ്ത്രീയമായ ഒരു ചിത്രകലാ രംഗത്തേക്ക്, അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് ദയേട്ടൻ എത്തിച്ചേരുന്നത്. അത്തരത്തിൽ പിന്നീട് അക്കാദമികമായി ആർജിച്ചെടുത്ത ചിത്രകലാ സംസ്കാരത്തെ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചിത്രകലാ സങ്കേതങ്ങളെ പുതിയ തലമുറകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നിലനിർത്തി പോരുകയും നിരവധി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കയ്യെഴുത്തു മാഗസിനുകൾ സംഘടിപ്പിക്കുകയും ആ കയ്യെഴുത്തു മാഗസിനുകൾ കുട്ടികളുടെ ആത്മപ്രകാശനത്തിനുള്ള ചിത്രകലയും കയ്യെഴുത്തും സാഹിത്യവും എല്ലാം സമന്വയിപ്പിക്കുന്ന കുട്ടികളുടെ സർഗാത്മക ഇടമാക്കി അത്തരം കയ്യെഴുത്തു മാഗസിനുകളെ പരിപോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പരമാവധി കുട്ടികളെ ചിത്രകലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു ദയേട്ടന് എന്നുള്ളതാണ് അദ്ദേഹം ചിത്രകലാ രംഗത്ത് ചെയ്തിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും നടന്നിട്ടുള്ള പ്രശ്നാധിഷ്ഠിത സമരങ്ങളിലെല്ലാം ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്റെ ഐക്യം പറഞ്ഞിട്ടാണ് ശ്രീ ദയേട്ടൻ കാലയവനീയക്കുള്ളിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നടന്നിട്ടുള്ള ഏതൊരു തരത്തിലുള്ള സർഗാത്മക സമര ഇടങ്ങളിലെല്ലാം തന്നെ, പുരോഗമന ഇടങ്ങളിലെല്ലാം തന്നെ തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ ചിത്രകലാ ഇടപെടലുകൾ കൊണ്ടും എല്ലാം ഐക്യം പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട ദയേട്ടൻ യാത്ര പോയിട്ടുള്ളത്.
1: സിത്താറിസ്റ്റ് വിനോദ് ശങ്കരൻ.
2: ഏറെ സങ്കടകരമായ ഒരു ദിനമാണെന്ന് ദയാനന്ദേട്ടൻ നമ്മളെല്ലാവരും വിട്ടുപോയത്. എനിക്ക് പരിചയം 2000-ൽ ബറോഡയിൽ സിത്താറ് പഠിക്കാനും മറ്റും നിൽക്കുകയും 2000 ഇവിടെ കോഴിക്കോട് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിളിക്കുന്നു, അനിലിന്റെ ഷോ ഉണ്ട്, വിനോദ് അവിടെ വായിക്കണം, സിത്താറ് വായിക്കണം. ഞാൻ ആ സമയത്താണെങ്കിൽ വല്ലാത്ത പേടിയിലാണ്. ആ ഒരു വലിയ ഓഡിയൻസിനെ നോക്കി നിൽക്കാനാവാത്ത എങ്കിലും അത് ചെയ്തു. ദയാനന്ദേട്ടൻ എപ്പോഴും എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രകല ആണ് ഏറ്റവും പ്രിയമെങ്കിൽ തന്നെയും സംഗീതത്തിൻ്റെ നല്ല ധ്യാനശുദ്ധിയുള്ള ജ്ഞാനശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അന്തരിച്ച ആർട്ടിസ്റ്റ് ദയാനന്ദനെ അനുശോചിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. നിർവഹണ സഹായം ആദിത്യൻ SS.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

സുവർണ മലരുകൾ. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ആദ്യം ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. യൂസുഫലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ.
1: ഹവാക്കർ പാദർ
2: 103.6 റിയൽ എഫ്എം.
0: വിധായകനും ഗായകനുമായ എം എസ് വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
3: 17-ാം ഭാഗം.
0: രചന കെ വി ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് കെ വി ശബരിമണി. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം.

0: കുട്ടിക്കാലം തൊട്ടേ ഗായകനാവുക, അഭിനേതാവാകുക എന്നതായിരുന്നു എം എസ് വിശ്വനാഥന്റെ സ്വപ്നം. ആദ്യകാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചു വിജയിച്ചില്ലെങ്കിലും പിന്നീട് പത്തിലേറെ ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിക്കാൻ അദ്ദേഹത്തിനായി. സംഗീതത്തെ ആരാധനയായോ അനുഷ്ഠാനമായോ ദർശിച്ച വിശ്വനാഥൻ ഗാനങ്ങൾ തലമുറകൾ കൈമാറി അനശ്വരത നേടേണ്ടവയാണെന്നും പാട്ടു വാഴണമെങ്കിൽ മീറ്റർ അഥവാ ഈണം മാത്രമാകാതെ മാറ്ററും അഥവാ സാഹിത്യവും ശരിയായ അളവിൽ ചേർത്തിരിക്കണമെന്നും വിശ്വസിച്ച സംഗീതജ്ഞനാണ്. നാനൊരു രസികൻ, അപ്പുറം താൻ കലയിഞ്ചൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് സംഗീതം നൽകിയാലേ അവ ജനപ്രിയമാകൂവെന്നും മരണമുള്ള മനുഷ്യനെ സംഗീതം അമരനാക്കുന്നുവെന്നും വിശ്വസിച്ചു എം എസ് വി.
1: സംഗീതം അറിഞ്ഞാൽ മാത്രം പോരാ, ഇംഗീതം അറിയണം. എനിക്ക് ഇംഗീതം ദൈവം തന്നിട്ടുണ്ട്. ആ ഇംഗീതം കൊണ്ടാണ് വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ. എന്നും സംഗീതം ഇംഗീതം രണ്ടും ചേർന്ന് എല്ലാവരും നന്നായിരിക്കണം, ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ ജോലി.
2: പാട്ടിൻ്റെ വരികളുടെ മ്യൂസിക് ഉണ്ട്, അതായത് സംഗീതമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ലിരിക്കിനെ ലിരിക് കഴിഞ്ഞിട്ട് മെട്ടിടുമ്പോൾ ആ ലിരിക്കിലേ മെട്ടുണ്ട്. ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മെട്ട് കൊടുത്ത് അവർ ലിരിക് എഴുതും. ചില ടൈമത്ത് അവർ പാട്ട് എഴുതിയിട്ട് മാറ്ററിന് മീറ്റർ കൊടുക്കും. മാറ്റർ മീറ്റർ മെലഡി മൂന്ന് മുന്നേറിയാണ്.
3: മലയാളിയായ എം എസ് വിശ്വനാഥന്റെ സംഗീത പ്രതിഭ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് തമിഴ് ചലച്ചിത്ര രംഗമാണ്. തമിഴിൽ ആധുനിക സംഗീതത്തിന്റെ ആദ്യ പ്രയോക്താവും എം എസ് വി ആണ്. അതോടൊപ്പം പാട്ടുകളിൽ കോറസ്, ഹമ്മിംഗ്, വിസിലിംഗ് എന്നിവ ഉൾപ്പെടുത്തി സംഗീതം നൽകാൻ ആരംഭം കുറിച്ചതും എം എസ് വിശ്വനാഥനാണ്.
0: റോക്ക് ആൻഡ് റോൾ, ഡിസ്കോ, ഭാങ്ക്ഡ, ഗസൽ, അറേബ്യൻ, യൂറോപ്യൻ, പേഴ്സ്യൻ സംഗീതം, മറ്റു പാശ്ചാത്യ സംഗീതം, ഭാരതീയ നാടോടി സംഗീതം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ സംഗീത വിഭാഗങ്ങളെയെല്ലാം അദ്ദേഹം സ്വന്തം സംഗീത ശൈലിയുമായി നവീനതയോടെ ചേർത്തുവെച്ചു.
3: പ്രണയത്തിന്റെ മനോഹാരിതയും ഭക്തിയുടെ തീവ്രതയും ആനന്ദത്തിന്റെ ആവേശവും നർമ്മത്തിന്റെ സമൃദ്ധിയും വിരഹത്തിന്റെ വേദനയും ആഘോഷത്തിന്റെ സമ്പന്നതയുമെല്ലാം ഒട്ടും കുറയാതെ ആസ്വാദകന് നൽകിയ സംഗീതജ്ഞനാണ് എം എസ് വിശ്വനാഥൻ.
0: ഭക്തിയുടെ തീവ്രതയ്ക്ക് നിദർശനമായി മൂന്ന് ഗാനങ്ങൾ എടുത്തു പറയാം.
3: ആദ്യത്തേത് കൃഷ്ണഗാനം എന്ന സംഗീത ആൽബത്തിന് വേണ്ടി എം എസ് വി ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. കണ്ണദാസന് താൻ എഴുതി എം എസ് വി സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ട ഗാനം. എം എസ് വിയുടെ കച്ചേരികളിൽ ഈ പാട്ടുപാടി ആരംഭിക്കണമെന്ന് എം എസ് വിയോട് കണ്ണദാസൻ

ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MSV ഈണം നൽകി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം മികച്ച ക്രിസ്തീയ ഭക്തി ഗാനത്തിന് ഉദാഹരണമാണ്.

1971 March 5 പ്രദർശനത്തിനെത്തിയ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രത്തിനു വേണ്ടി വാലി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനവും മികച്ച ഭക്തിഗാനത്തിന് ഉദാഹരണമാണ്.

0: ഗാനരചയിതാവ് വാലി ഒരിക്കൽ പറഞ്ഞത്, വിശ്വനാഥൻ എന്ന സംഗീതജ്ഞനെ കാണുന്നതിനു മുമ്പ് തനിക്ക് ഭക്ഷണം കഴിക്കാൻ പണമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കണ്ടതിനു ശേഷം തനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നാണ്.
1: ഇത് മുതല്ല വിശ്വനാഥൻ എണ്ണം പക്കത്തില ഉക്കാന്ത് പേസറതേ അധിക പ്രസംഗിത്തണം. വാട്ട് ഐ ആം ടുഡേ ഐ ഓഹി വിശ്വനാഥൻ ഇൻറേക്ക് വാലിന്ന് ഓർത്തവർക്കാണ് അത് വിശ്വനാഥൻ എണ്ണം ഇട്ട പിച്ചൈ
2: ഉങ്ക ഇസക്ക് നാടിമേ
3: എം എസ് വിശ്വനാഥനെ സന്ദിപ്പതിക്ക് മുന്നാൽ എനക്ക് സോറ്റക്കേ വക്കില്ല സന്ധിത്ത പരിപാട് സോറുതുങ്ക നേരമേ ഇല്ല.
4: കെ ബാലചന്ദ്രെ പോലെയുള്ള സംവിധായകരുടെയും അഭിനേതാക്കളായ എം ജി ആർ, ശിവാജി ഗണേശൻ, ജയലളിത തുടങ്ങിയവരുടെയും എല്ലാം ജീവിത വിജയത്തിൽ എം എസ് വിയുടെ സംഗീതം ചെലുത്തിയ സ്വാധീനം ഒട്ടും ചെറുതായിരുന്നില്ല.
0: ആയിരത്തി തൊള്ളായിരത്തി 1970 തമിഴ്നാട് ഗവൺമെന്റ് എം എസ് വിശ്വനാഥന് കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചു.
4: 2004 ചെന്നൈ തമിഴിസൈ സംഘം സംഗീത മഹാജ്ഞാനി പദവി നൽകി ആദരിച്ചു.
0: 7th കമുകര അവാർഡ്, ഡോക്ടർ ശിവാജി ഗണേശൻ അവാർഡ്, 2002 കണ്ണദാസൻ അവാർഡ്, 2006 പരമാചാര്യ അവാർഡ്, 2009 ഇഷൈ നായകൻ അവാർഡ്,
4: 2002 ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സൂര്യ ഫിലിം ആൻഡ് സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, 2013 ഏഷ്യ വിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്,
0: 2006 ചെന്നൈ സത്യഭാമ സർവകലാശാലയുടെയും 2013 തിരുനെൽവേലിയിലെ മനോന്മണ്യം സുന്ദരനാർ സർവകലാശാലയുടെയും ഓണററി ഡോക്ടറേറ്റ് ബിരുദം തുടങ്ങിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എം എസ് വിശ്വനാഥനെ തേടിയെത്തി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ പുരസ്കാരം 3 അദ്ദേഹത്തിന് ലഭിച്ചു.
0: 1968 ലക്ഷ്മി കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക്.
6: തങ്കത്തേരോടും വീതിയിലെ ഊർഗോളം പോകുതടാ ചെവ്വാഴ പന്തലിലെ ലക്ഷ്മി കല്യാണം, നല്ല സിംഗാര മേടയിലെ ലക്ഷ്മി കല്യാണം.

0: കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 1974 ചന്ദ്രകാന്തം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നീ ചിത്രങ്ങളിലെ മികച്ച സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു.
1: തെലുങ്കിലെ മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ നന്ദി അവാർഡ് 1978 MS വിശ്വനാഥന് ലഭിച്ചു. നാലാക എന്തരോ എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതിന്

കെ ബാലചന്ദർ രചനയും സംവിധാനവും നിർവഹിച്ച് 1978 മെയ് 19 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമാണ് മാരോ ചരിത്ര. തമിഴ്നാട്ടിലും കർണാടകയിലും ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച തെലുങ്ക് ചിത്രമെന്ന ഖ്യാതി നേടിയ ചിത്രത്തിനുവേണ്ടി MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. മലയാളത്തിൽ തിരകളെഴുതിയ കവിത എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പ് ഗോപ.

0: 1952 ഒരു തെളിനീരുറവയായി ഉയർത്ത ആ സർഗസംഗീത ഹൃദയവാഹിനി തമിഴകത്തിന്റെ ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പലതരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമായി അടുത്ത തലമുറകളിലെ സംഗീതജ്ഞരെ പോലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ മുന്നോട്ടൊഴുകി.
1: തമിഴ് ചലച്ചിത്ര സംഗീത രംഗം പിന്നീട് വന്നവർക്ക് പോലും അനുകരണീയമാം വിധത്തിൽ വളർച്ച പ്രാപിച്ചത് MS V യുടെ പ്രതിഭാസമ്പന്നതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു.
2: MS വിശ്വനാഥ്

0: കുറിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ഇളയരാജ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു.
1: നാനൊരു ഇസൈ കലങ്ങനാ ഇങ്ങേ ഇന്ന ഉലകത്തിൽ നടമാടി കൊണ്ടിരിപ്പതൻ മുഖ്യമായ കാരണം ഇങ്ങേ ഇരിക്കുന്ന അണ്ണൻ എം എസ് വി അവർകളും മെല്ലിസൈ മന്നർ ടി കെ രാമമൂർത്തി അവർകളും താണ്.
2: അണ്ണ അവർ കൈ തൊട്ട് ഇന്നും അവരെ ചൊല്ലുക്ക് വാർത്തയേ ഇല്ല. ഏനാ എനിക്ക് മനസ്സിൽ എന്നുടേ നാഡി നരമ്പുകളിൽ ഊറിപ്പോന ഇസയെല്ലാം അവരുടെ ഇസൈതാൻ, അവരിട്ട പിച്ചൈതാൻ. അതർക്ക് നാ നന്ദി കൂറിക്കൊള്ളുകേ.
3: മലയാളിയാണെങ്കിലും തമിഴ് ജനതയുടെ ഹൃദയം കവർന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് നിറസാന്നിധ്യമായി തലമുറകളുടെ സംഗീതാനുഭൂതി നിയന്ത്രിച്ച ഗാനസഹസ്രങ്ങളുടെ സൃഷ്ടാവായ എം എസ് വിശ്വനാഥൻ എന്ന സംഗീത നക്ഷത്രം 2015 ജൂലൈ 14 തന്റെ 87-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ലയിച്ചു.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത്.
1: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
2: ഏ, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
9: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
12: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
13: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
14: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
15: ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: മലയാളത്തിൽ സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായി നിൽക്കെയാണ് സ്വർഗചിത്ര അപ്പച്ചൻ തമിഴ് ചലച്ചിത്ര മേഖലയിലും ശ്രദ്ധേയനാകുന്നത്. ഫ്രണ്ട്സ് എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്ത അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ബ്രേക്ക് നൽകിയ ചിത്രങ്ങളിൽ ഒന്നാണിത്. സൂര്യയുടെ തിരിച്ചുവരവിനും കളമൊരുക്കി തമിഴിലെ ഫ്രണ്ട്സ്. അനിയത്തിപ്രാവിന്റെ റീമേക്ക് കാതലിക്ക് മര്യാദയുടെ സെറ്റിൽ വിജയിയെ പരിചയപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കുന്നു സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഫാസിൽ സാർ ആ സിനിമയുടെ കഥ ശിങ്കിലി മുരുകൻ ഒരാ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് തമിഴിൽ ചെയ്യാമെന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ വിജയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീ ടൈമിൽ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, അന്ന് ഇതേപോലെ കാരവനൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ ഉണ്ടാവും ഈ ലൊക്കേഷനിൽ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോയിരിക്കും, ഭക്ഷണമൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു വിജയമായിട്ട് എങ്ങനെ ഞാൻ പരിചയം. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു ഒരു അപ്പോൾ ഫാസിൽ സാർ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ മലയാള പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പച്ചൻ. ഞാൻ വിജയായിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ വളരെ കൊച്ചു പയ്യനല്ലേ വിജയ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തന്നിട്ട് സാർ സാർ സാർ അങ്ങനെ അടുത്തടുത്തിരിക്കും സമയം കിട്ടും വിജയിക്കും ഒന്ന്, അന്ന് എനിക്ക് അങ്ങനെ തമിഴൊന്നും അറിയത്തില്ല, ചെറിയ തമിഴുകളൊക്കെ അറിയാമെന്നല്ലാണ്ട് വിജയ്. അപ്പോൾ ഞാൻ വിജയോട് ഇങ്ങനെ ചോദിച്ചു, വിജയ് എന്താണ് ഈ സിനിമയ്ക്ക് വിജയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് ചോദിച്ചു. 17 lakhs. അപ്പടിയാ. അപ്പം ഞാനിങ്ങനെ, വിജയ് ഇത് പടം പെരിയ ഹിറ്റായിട്ട് ഡൗട്ടേ വേണ്ട, ഇത് പടം റിലീസായാൽ ഉങ്ക സാലറി 1 crore കിടക്കുന്നു. അപ്പോൾ വിജയ് ഭയങ്കര സന്തോഷത്തോടെ ആ കസേരയിൽ ഇരുന്ന് തൊട്ടടുത്ത് എൻ്റെ കാലേ കയറിയിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പറയുക, സാർ ഒരു 50 lakhs കിടച്ചാൽ പോകും, സോറി 50 lakhs കിടച്ചാൽ പോകും, കാരണം ഒരു 50 lakhs കിട്ടിയാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇതിപ്പോൾ ചോദിച്ചു, വിജയ് എനിക്കിങ്ങനെ ഒരു തമിഴ് പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഫാസിൽ സാറിനെയൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാമുണ്ട്, ഞാൻ എനിക്ക് തമിഴ് ചെയ്യാൻ വന്ന വിജയ് എനിക്ക് ഡേറ്റൊക്കെ തരുക. പണലാമേ പണലാം സാർ പണലാം അത് തന്നെ. അപ്പോൾ വിജയ് പറഞ്ഞു, നിങ്ങേ ഇതേമാതിരി ഒരു ഇങ്ങേ ഹിറ്റാകണ ഒരു പടം എടുത്തിട്ട് വാങ്ങോ, കാരണം ഒരു ഹിറ്റാകണ പടം എടുത്തിട്ട് വന്ന് നമ്മത് പടം പാത്തിട്ട് തമിഴ്ക്ക് ഏതോ കൊഞ്ചം ചേഞ്ച് പണി ചെയ്യും പണല, അപ്പോൾ നമുക്ക് കൊഞ്ചം ഈസിയർ അന്തമാതിരി ഹിറ്റ്. അപ്പോൾ എനിക്കും കൊഞ്ചം കോൺഫിഡൻ്റ് ആർക്കും, എനിക്കും പാത്ത് പണലാമേ എന്നെല്ലാം വിജയ് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കാതലിക്കും മര്യാദ ഭയങ്കര ഹിറ്റല്ലേ, ഭയങ്കര ഹിറ്റായി. ആ എൻ്റെ കടം കഴിഞ്ഞ അടുത്ത പടത്തിന് നെക്സ്റ്റ് പടത്തിൻ്റെ പുള്ളിയുടെ സാലറി 1.25 crore. പുള്ളിയുടെ ശമ്പളം നിയന്ത്രിക്കുന്നതും പൈസ മേടിക്കുന്നതൊക്കെ അന്ന് SS ചന്ദ്രശേഖറാണ്, പുള്ളിയുടെ അപ്പനെ SS ചന്ദ്രശേഖര. പുള്ളിയാണ് ഡേറ്റ് കൊടുക്കുകയും നീ പോയി അഭിനയിക്കണം പറയും, ഒറ്റ പൈസ പോലും വിജയം മേടിക്കില്ല, ഒക്കെ അപ്പം മേടിച്ചില്ല. അപ്പൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇതിലാണ് ഇയാൾ വളരുന്നത്. ഈ പുള്ളിക്ക് ഒരു വണ്ടി കൊടുത്തിട്ടുണ്ട്, രാവിലെ ഒന്ന് അഭിനയിച്ചിട്ട് വീട്ടിൽ പോകണം, വീട്ടിൽ അരി മേടിക്കാനുള്ള, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് വടവളിൻ്റെ വീട്ടിൽ ഞാൻ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരം പോകണം. അപ്പോൾ അവിടെ താമസിക്കും വിജയ്, ഇങ്ങനെ ഒരു സ്കൂളിൽ പോകണോടെ പോയിട്ട് വീട്ടിൽ ആ മുറി കയറിയിരിക്കും. അപ്പനാ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ് എല്ലാം അപ്പനാ സംസാരിക്കും. വിജയായിട്ട് യാതൊരു പരിപാടിയില്ല. വിജയക്കാണെങ്കിൽ ലൊക്കേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ കിട്ടും, ലൊക്കേഷൻ അപ്പം വരികയല്ലോ, അങ്ങനെയാണ് സംസാരിക്കുക. വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ ഒരു മലയാള സിനിമ ഹിറ്റുണ്ടെങ്കിൽ എടുത്തിട്ട് വാ, നമുക്ക് ചെയ്യാവുന്ന. അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയതാണ് ഫ്രണ്ട്സ് സിനിമ. അപ്പോൾ ഞാൻ ആ മലയാള സിനിമ കണ്ടപ്പോൾ ഇത് വിജയനെ കാണിച്ചാൽ ശരി, ഞാൻ സിദ്ദീഖിന്, അപ്പോൾ സിദ്ദീഖിൻ്റെ കയ്യിലാണ് അതിൻ്റെ കഥ, കഥയ്ക്ക് വേറെ ആർക്കും റൈറ്റൊന്നും ഇല്ല, സിദ്ദീഖിൻ്റെ കയ്യിൽ ആ കഥ എന്നുള്ളവർ എനിക്കറിയാം. സിദ്ദീഖ് പറഞ്ഞു, തീർച്ചയായിട്ടും അപ്പച്ചൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പച്ചൻ. അപ്പോൾ എനിക്ക് വിജയുടെ ഡേറ്റ് കിടപ്പുണ്ട്. വിജയ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വിജയിനെ സിദ്ദീഖിനെ അറിയത്തില്ല, കണ്ടാൽ അറിയുന്നില്ലാണ്ട് ഫാസിൽ സാറാണല്ലോ എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ദീഖിനെ അങ്ങനെ ഫാസിൽ സാറിന് പരിചയപ്പെടുത്തുന്ന അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ വിജയ് എനിക്ക് ഡേറ്റ് ഉണ്ട്, എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റാണ്. പുള്ളി അന്ന് പറഞ്ഞ ഒരു ഹിറ്റ് പടം എടുത്തിട്ട് പോയാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിറ്റ് കൊണ്ട് കാണിച്ചു, ഞാൻ കൊണ്ടു കാണിച്ചപ്പോൾ ക്ലൈമാക്സിൽ കുറച്ച് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി ഈ തമിഴ് സിനിമ TR സാർ എഡിറ്റർ ഗോകുലകൃഷ്ണ അണ്ണ എന്ന് പറയുന്ന ഫാസിൽ സാറിൻ്റെ റൈറ്ററുണ്ട് തമിഴിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ഗോകുലകൃഷ്ണ അണ്ണനെ കൊണ്ട് എഴുതിച്ചു, ഞങ്ങളത് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ഈ ജയറാമിൻ്റെ ക്യാരക്ടറോ, ജയറാമിൻ്റെ ക്യാരക്ടർ ഇതാണല്ലോ, മുകേഷിൻ്റെ ക്യാരക്ടർ ചെയ്യാനുള്ള ആൾ വേണം. അതാണ് തപ്പിയപ്പോൾ ശേഖർ സാറാണ് പറഞ്ഞത്, സൂര്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ലേള കോളേജ് പഠിച്ചു കഴിഞ്ഞ്, അവനെ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു നേർക്ക് നേരം എന്ന് പറഞ്ഞ് വിജയ് സൂര്യകണ. അതൊക്കെ ഇവർ ചെറുതാണ്, ചെറിയ ഇപ്പോൾ ഒരു പടം എന്ന് വെച്ചാൽ ആ പടം ഡിസാസ്റ്റർ ഫ്ലോപ്പായിരുന്നു, ഒരു ദിവസം പോലും ഓടിയില്ല. അവൻ്റെ അഭിനയമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ആൾക്കാർ ഭയങ്കര കൂക്കൽ ഒറ്റപ്പെടും. അപ്പോൾ അവിടെ ആനന്ദ വിഘടൻ എന്ന് പറഞ്ഞൊരു വീക്കിലി ഉണ്ട്, ആ വിഘടൻ എഴുതി ശിവകുമാർ സാറിന് പുറന്ന പയ്യനാണെന്ന് ഡൗട്ടാണ് നടക്കുന്നത്. അതായത് ഈ ശിവകുമാർ സാർ ഭയങ്കര നടനല്ലേ, അഭിനയിക്കാനറിയില്ല എന്ന് മോശമായിട്ട് റിവ്യൂ വന്നതാണ് എല്ലാവരും പറഞ്ഞാണ് പടം ഡിസാസ്റ്റർ ഫ്ലോപ്പാണല്ലോ.

0: തീരുമാനമെടുത്തു ഇനി അഭിനയിക്കാനില്ല എന്ന്, ഇനി അഭിനയിക്കാനില്ല എന്ന്. അപ്പം ഞങ്ങൾ എന്നിട്ട് ഈ ടി ആർ ശേഖർ സാറും ഞാനും കൂടെ കൂടിയിട്ട് ശിവകുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്നു, സൂര്യയുടെ വീട്ടിൽ. അന്നപ്പം ഞാൻ ഒരു 4 മണിക്ക് ചെല്ലുമ്പോൾ സൂര്യ അവിടെ ഇല്ല. അപ്പോൾ ശിവകുമാർ സാർ ഇങ്ങനെ വീട്ടിലിരിപ്പുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ ശിവകുമാർ സാറ് ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അവനെ നടിക്ക് തിരിയാതെ, അവനെ തൊന്തര പണ്ണക്കൂടാതെ, ഇതൊക്കെ നിങ്ങൾക്ക് അവനെ തോന്നുന്നു, അവനെ വെച്ച് വേറെ ആളെ കിടയാതെ, എന്നാൽ എന്താക്കോ നിങ്ങൾ ഞങ്ങൾ ഇവനെ ഈ സൂര്യനെ ഞങ്ങളുടെ പടത്തിലേക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിച്ചു വന്നപ്പോൾ അയാൾ ഞങ്ങൾക്ക് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ ശിവകുമാർ സാറിൻ്റെ ഭാര്യ സൂര്യയുടെ അമ്മ പുറകിലിരുന്നല്ല കേൾക്കുന്നത്, സൂര്യ വീട്ടിലില്ല. അമ്മ പറഞ്ഞു അവൻ ക്രിക്കറ്റ് വിളയാടെ പോയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടി ആർ ശേഖർ സാറിനെ എല്ലാവർക്കും അറിയാം, പഴയ എഡിറ്ററാണ്, MGR പടങ്ങളൊക്കെ ചെയ്യുന്ന ശിവകുമാർ സാറിനും അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ചായയൊക്കെ തന്നു, അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ചെന്നത് ശിവകുമാർ സാറിന്. അപ്പോൾ അത് നടക്കില്ലാന്ന്, നമുക്ക് വേറെ ആരെങ്കിലും അഭിനയം വേറെ ആരെങ്കിലും കിട്ടുമല്ലോ, ഇപ്പോൾ സൂര്യ വേണമെന്നല്ലോ. അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസം ഉണ്ട്, 4 മണിയായപ്പോൾ ഉണ്ട്, ഞങ്ങളുടെ ഫ്ലാറ്റിൽ സൂര്യ കയറി വരുന്നു. എന്നിട്ട് അപ്പോൾ ഞാനുണ്ട്, ശേഖർ സാറുമുണ്ട്, സിദ്ദീഖുണ്ട്, ഗോരിഷുണ്ട്, ഞങ്ങളിങ്ങനെ ഈ കഥ ഡിസ്കഷനൊക്കെ വേറെ ആരെ തപ്പാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വണക്കൊക്കെ തണ്ടിയിരുന്നിട്ട് ഞാൻ ഉക്കാറുങ്ങ് സൂര്യ എന്ന് പറഞ്ഞു. സൂര്യ ഇരിക്കുന്നില്ല, എന്ത് ചെയ്താലും സൂര്യക്ക് ഞാൻ ചേരിട്ട് സൂര്യ ഇരിക്കില്ല, ഞാൻ പിന്നെ പിടിച്ചിരുത്തിയ സൂര്യനാണ്. സൂര്യ ഉക്കാറുങ്ങ് സൂര്യ എന്നത് ഉക്കാറുങ്ങ്. അതെ, സൂര്യക്ക് അഭിനയിക്കണം ഭയങ്കര താല്പര്യമുണ്ട്. സാർ എനിക്ക് നടക്കണമെന്ന് ആശയമായിരിക്കും സാർ, ബട്ട് അപ്പാ അമ്മ താ സ്വന്നേ നിങ്ങൾ വന്നു, അമ്മ സ്വന്നേ അതിനല്ലേ താൻ ഇങ്ങനെ വന്നപ്പാ എന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക. പിന്നെ ഞാൻ പിടിച്ചിരുത്തി അവിടെ. നമ്മളൊരാൾ ചാൻസ് ചോദിച്ചു പോയി ഒരു ഡയറക്ടറുടെ മുമ്പിൽ അങ്ങനെ നിൽക്കും. പുള്ളി എന്ത് വേണമെന്ന്, പുള്ളിക്ക് പടത്തിൽ അഭിനയിക്കണം, വളരെ കെഞ്ച് കേട്ടാ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായില്ലേ. അപ്പോൾ നമ്മൾ പടലാമ ഇന്നലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിക്ക് കഥയും കേൾക്കേണ്ട ഒന്നും കേൾക്കണ്ട. അങ്ങനെ പിന്നെ സൂര്യ വന്നു, എല്ലാ ദിവസവും സൂര്യ നേരത്തെ വരും, സൂര്യൻ വിജയ്. അങ്ങനെ ആ സിനിമ വന്നു. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആണല്ലോ സൂര്യ ഭയങ്കര അസാധ്യ പെർഫോമൻസാണല്ലോ സൂര്യ ഫ്രണ്ട്സിൽ വെച്ചിരിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാരില്ലായിരുന്നു ഇവിടെ നാട്ടിൽ. എനിക്ക് 6.5 കോടി രൂപ വന്ന് ചിലവാ, സ്വന്തം പൈസയാണ്. പിന്നെ സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ മാർവാടിയിൽ നിന്ന് കടം മേടിച്ച പൈസയുണ്ട്, അല്ലാണ്ട് തിയേറ്ററുകാരുടേത് അഡ്വാൻസോ ഡിസ്ട്രിബ്യൂട്ടർ അഡ്വാൻസോ ഒന്നും ഇല്ല. ഓവർസീസ് വിറ്റിട്ടില്ല, സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല, ഒന്നും വിറ്റിട്ടില്ല. അപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് ഈ സിനിമ ഞാൻ സ്വന്തം, എൻ്റെ തമിഴ്നാട്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കേരളത്തിൽ വെച്ചാൽ ഒരു 30-33 പ്രിൻ്റൊക്കെയാണെന്ന് ചോദിച്ചുള്ളൂ. തമിഴ്നാട്ടിൽ അത്ര ഏരിയ ചെയ്യണമെങ്കിൽ ഒരു 100 പ്രിൻ്റ് ചെയ്യണം, ഒരു 100 പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ തമിഴ്നാട് ഓൺ റിലീസ് ചെയ്യണം. അങ്ങനെ തീരുമാനമെടുത്തിട്ട് അവന് റെപ്രസെൻറ്റേറ്റീവ്മാരെ വേണം. 100 പ്രിൻറ്റിന് 200 ആൾക്കാരെ ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ. കാരണം ഇത് റെപ്രസെൻറ്റേറ്റീവ്മാർ വേണം, അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്ക് പൈസ കട്ടുകൊണ്ട് പോവില്ലേ. അപ്പോൾ എസ് എ ചന്ദ്രശേഖർ സാറ് ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, SSC ഈ സിനിമയുടെ കോപ്പി കണ്ടു, ഡബിൾ പോസ്റ്റ് കണ്ടു, SSC തോടുമെന്ന് അശേഷം താല്പര്യമില്ല. എസ് എ ചന്ദ്രശേഖർ പറയുന്നത് ഇത് ഓടൂല എന്ന് എന്നോട് പറഞ്ഞു സിനിമ കണ്ടതിന് ശേഷം. ഇത് മൂടത്തരന്താ, നിങ്ങൾക്ക് ഏതോ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കും, പെരിയ ലോസായിടും. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ, എന്തും വരട്ടെ, ഏതായാലും നമ്മൾ വന്നല്ലോ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ കൂടുന്നുള്ള കാര്യം. പടം ഞാനങ്ങനെ കൊണ്ടുപോയി 100 പ്രിൻ്റ് എടുത്ത് റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ 2001 ജനുവരി 14 പൊങ്കളാണ്, 12 വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് പടം. വാഞ്ചിനാഥൻ, ദീന, എ ആർ മുരുദാസ് ഡയറക്റ്റ് ചെയ്യുന്ന പടം, അജിത് നായകൻ, വാഞ്ചിനാഥൻ, വിജയകാന്ത്, ഷാജി കൈലാസ്, എൻ്റെ പടം ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൽ ആകെപ്പാടെ ജനങ്ങൾക്കറിയാവുന്ന ഒരു മോഹമുള്ളത് വിജയുടെ മാത്രമേ ഉള്ളൂ. പടം ഫസ്റ്റ് ഡേ 4 മണിക്ക് വെള്ളിയാഴ്ച പടം റിലീസായിട്ട് 4 മണിക്ക് വിജയ്, ഈ സൂര്യ വന്നമാതിരി വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വാതിൽ മുട്ടിട്ട് കയറി വരുന്നു. വൈകുന്നേരം വിജയ് കയറി വന്നിട്ട് പറഞ്ഞു, സാർ നമ്മ പടം ഡൗട്ട് സാർ, ശരിയായി പോകണമാതിരി ഇല്ല സാർ എന്ന് വിജയ് പറയുക. അതുവരെ അപ്പം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം സ്വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയ് കൊഞ്ചം അമിതേ ഇരുവി ചേഞ്ചു, ഒരു 2 നാൾ മുടിയിട്ട് എന്നോട്. ഇപ്പോൾ അനീത്തിപ്രാ പടം അങ്ങനെയായിരുന്നു, എൻ്റെ പല പടങ്ങളും അങ്ങനെയാണ്. അങ്ങനെ തിങ്കളാഴ്ച 4 മണിക്ക് വന്നു. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് വരുമ്പോൾ വേറൊരു എൻറ്റയർലി പേഴ്സണാണ്, വേറൊരാളാണ്. നമ്മ പടം താൻ സാർ നമ്പർ ഫസ്റ്റ്, നമ്മ പടം താൻ നമ്പർ 1. അപ്പാക്കിട്ട് എല്ലാ തിയേറ്ററുകാരും കൂപ്പിട്ട് സൊല്ലാറ്, നമ്മ പടം താ. പടം കഴിഞ്ഞപ്പോൾ സൂര്യ ബെസ്റ്റ് നടികർ, ആനന്ദവിഘടനൊക്കെ സൂര്യയുടെ കവർ ഫോട്ടോ അടിക്കുന്നു, സൂര്യതാ നടികർ, സൂര്യതാ വിജയനേക്കാളും നല്ല നടികർ സൂര്യതാ. അപ്പോൾ വാങ്ങുന്നു സൂര്യക്ക് ചെറ പറ കോള്, സൂര്യ വലിയ ലെവലായിപ്പോയി. പിന്നെ സൂര്യക്ക് തിരഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല.
1: ഫ്രണ്ട്സ് എന്ന മലയാള ചലച്ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തതിനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസും ചിത്രയും പാടിയത്, കോന്നിയൂർ ഭാസിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ചിത്രം കിഴക്കുണരും പക്ഷി.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഇനി കൈതപ്രവും SP വെങ്കടേഷും ഒരുക്കി യേശുദാസ് പാടിയത് ചിത്രം പൈതൃകം.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഇനി ഒ എൻ വി കുറുപ്പും രവി ബോംബെയും ഒരുക്കി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സുകൃതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ്. കർണാടക

കേരളയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ത്തിലധികം അപേക്ഷകൾ ലഭിച്ചതായി CBSE. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യുമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടികളുമായി വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗം ചേർന്നു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം വിദ്യാരംഭം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും ഗോപിക.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: രഞ്ജിനി ലീനി, പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന് ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ് തുറമുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: കൊച്ചുതമ്മാടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനെ കാതോർക്കുന്നു. ബാലുശ്ശേരിയിൽ നിന്നും സോണി.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
0: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: ഇനി ബാലുശ്ശേരിയിലെ മുകുന്ദൻ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം, കണ്ണകി എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഗാനത്തിനെ കതോർക്കുന്നു ബിജു തലയാട്.

ചിത്രം ഉദയനാണ് താരം. പാടിയത് വിനീത് ശ്രീനിവാസനും റിമി ടോമിയും. ഈ ഗാനത്തിനെ കതോർക്കുന്നു മേത്തോട്ട് താഴത്തു നിന്നും സബിത, വൈഗ എന്നിവർ.

മൂന്നാം പക്കം എന്ന ചിത്രത്തിൽ ചിത്രയും എം ജി ശ്രീകുമാറും പാടിയത്. ഈ ഗാനത്തിന് കാതോർക്കുന്നു പന്തിരങ്കാവ് നിന്നും പ്രീതി, തീർത്ഥ എന്നിവർ.

രഞ്ജിനിയിലിനി അനുഭൂതികളുടെ നിമിഷം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ശ്രീകുമാർ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നിന്ന് ശ്രീജിത്.

ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു പാലക്കാട് നിന്നും സുനിൽ കുനിശ്ശേരി.

0: The Real FM 103.6.
1: ഈണം മറന്ന കാറ്റ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഗാനശില്പികൾ ബിച്ചു തിരുമല, മോഹൻ സിത്താര. ഈ ഗാനത്തിനെ കതോർക്കുന്നു കുന്നമംഗലത്ത് നിന്നും ഷീന.

ഇനി അഭിലാഷ് പാലക്കാട്, ഒപ്പം ജിനു മുത്തമ്പലം, അനൂപ് കെ, സിദ്ധാർത്ഥ എന്നിവർ കൂടി ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഡിസംബർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതം.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന എം ടി വാസുദേവൻ നായർ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഈ ഗാനത്തിനെ കാതോർക്കുന്നു രേഖ രാജീവൻ ഹരിപ്പാട് നിന്നും.

പ്രിയമുള്ളവരെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ സമാപിക്കുകയാണ്. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങൾ ഒത്തുചേരാം. അതുവരെ വിട പറയട്ടെ. ഇനി 11 മണി മുതൽ FM ഗോൾഡ് പരിപാടികൾ പുലർച്ചെ 5:48 വരെ. ഇപ്പോൾ സമയം 11 മണി.

चलो मीत चलें दिन और रात के सरहद के पार, जहां तुम रात को